ഒരിക്കലൊരു ശില്പി ദൈവത്തിന്റെ മുഖം കൊത്തിയെടുക്കാനായി ലോകം മുഴുവൻ സഞ്ചരിച്ചു. ഏറ്റവും മനോഹരമായ ഭാവം തേടി അലഞ്ഞ അയാൾക്ക് ഒടുവിൽ നിരാശനായി വീട്ടിൽ തിരിച്ചെത്തേണ്ടി വന്നു. തളർന്ന് വീട്ടിലെത്തിയ മകനെ കണ്ടതും ഒന്നും ചോദിക്കാതെ അവന്റെ വിഷമം മനസ്സിലാക്കി അവന്റെ അമ്മ വാത്സല്യത്തോടെ ചേർത്ത് പിടിക്കുകയും ആഹാരം വിളമ്പുകയും ചെയ്തു. ആ നിമിഷം തന്റെ മകന്റെ സന്തോഷം മാത്രം ആഗ്രഹിക്കുന്ന അമ്മയുടെ മുഖത്തെ ആ ആർദ്രമായ ചിരിയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദൈവികതയും സൗന്ദര്യവും ഉള്ളതെന്ന് ആ ശില്പി തിരിച്ചറിഞ്ഞു. അയാൾ മറ്റെവിടെയും പോകാതെ തന്റെ അമ്മയുടെ ആമുഖം ശില്പിയായി ശിലയായി കുത്തിയെടുത്തു. ലോകത്തിലെ ഏറ്റവും വലിയ ദൈവികത സ്വന്തം അമ്മയുടെ നിസ്വാർത്ഥമായ സ്നേഹമാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് May 10 കൊല്ലവർഷം 1201 മേടം 27 ഞായറാഴ്ച. ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. ലോകത്തിലെ ഏറ്റവും പവിത്രവും നിസ്വാർത്ഥവുമായ സ്നേഹമാണ് അമ്മയുടേത്. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും തണലായി വഴികാട്ടിയായി നിൽക്കുന്ന വ്യക്തിയാണ് അമ്മ. വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത ആ സ്നേഹത്തെയും ത്യാഗത്തെയും ആദരിക്കാനായി നാം ഓരോ വർഷവും മാതൃദിനം ആഘോഷിക്കുന്നു. തിരക്കുകൾക്കിടയിൽ അമ്മയുടെ കരുതലിന് നന്ദി പറയാനും ആ സ്നേഹത്തെ ചേർത്ത് പിടിക്കാനും ഈ ദിവസം നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ്. ഓരോ ദിവസവും മാതൃദിനമാണെങ്കിലും ഈ ദിവസം അമ്മമാർക്കായി നമുക്ക് പ്രത്യേകം മാറ്റിവെക്കാം. ഭൂമിയിലെ എല്ലാ അമ്മമാർക്കും സ്നേഹം നിറഞ്ഞ മാതൃദിനാശംസകൾ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ സമൂഹത്തിലെ ഓരോ വിഭാഗത്തിലെയും ആളുകൾ അറിഞ്ഞിരിക്കേണ്ടതും മനസ്സിലാക്കിയിരിക്കേണ്ടതുമായ വിവിധ വിഷയങ്ങൾ, പദ്ധതികൾ എന്നിവയെ കുറിച്ചറിയാം ചെറിയ വലിയ വർത്തമാനത്തിലൂടെ. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും രാവിലെ 7 മണി മുതൽ 10 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.
2: ചെറിയ
3: വലിയ വർത്തമാനം.

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: ഹേ ഹലോ, വെരി ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ ആർ ജെ സുൽത്താന ഓൺ ആസ്ട്രിയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ എല്ലാരും രാവിലെ നമ്മുടെ ഇന്നത്തെ ചെറിയ വലിയ വർത്തമാനത്തിലൂടെ എന്താണ് പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളും എന്തിനെ പറ്റിയാണ് എന്നിങ്ങനെ കേൾക്കാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്ന് അറിയാം. അപ്പൊ എന്തായാലും ഇന്ന് വൈകിപ്പിക്കുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ മെയ് മാസം എന്നത് നമ്മളെയൊക്കെ സംബന്ധിച്ച് വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു സമയം തന്നെയാണ്. വേനലവധിയുടെ സന്തോഷവും അപ്പോ വേനൽ മഴയുടെ കുളിർമയും നമുക്ക് ഈ മാസം ലഭിക്കുന്നുണ്ടല്ലേ. പ്രകൃതി പുതിയൊരു ഉണർവോടെ പച്ചപ്പണിഞ്ഞ് നിൽക്കുന്ന ഒരു കാലം തന്നെയാണിത്. കുട്ടികൾ അവധിക്കാലം ആഘോഷിക്കുന്ന ഈ സമയം വീടുകളിൽ വലിയ സന്തോഷം നിറയുകയാണ്. എന്നാൽ ഈ മാസത്തിന് മറ്റൊരു വലിയൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണെന്നറിയാമോ? ലോകമെമ്പാടുമുള്ള അമ്മമാരെ ആദരിക്കുന്നതിനായി നാം ഒരു ദിനം മാറ്റിവെക്കുന്നത് ഈ മാസം തന്നെയാണ്. മെയ് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ് നമ്മൾ മാതൃദിനമായി ആഘോഷിക്കുന്നത്. അതായത് ഇന്നത്തെ ദിവസമാണ് ആ ഒരു ദിവസം. ഈ വർഷം മെയ് 10 ഈ മനോഹരമായ ദിനം കടന്നു വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, അത് നമ്മെ ഈ ലോകത്തേക്ക് കൊണ്ടുവന്ന നമ്മുടെ അമ്മമാര് തന്നെയാണല്ലേ. അമ്മ എന്ന രണ്ടക്ഷരത്തിൽ ലോകത്തിലെ മുഴുവൻ സ്നേഹവും അടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ സംസാരം അമ്മമാരെ കുറിച്ച് തന്നെയാവട്ടെ. അവരുടെ സ്നേഹത്തെക്കുറിച്ചും അവരുടെ ആരോഗ്യത്തെക്കുറിച്ചും നമുക്ക് ഇന്ന് സംസാരിക്കാം അല്ലേ. നിങ്ങൾക്ക് പുതിയ അറിവുകൾ പകർന്നു നൽകുക എന്നതാണ് ഈ ഒരു ചെറിയ വലിയ വർത്തമാനത്തിനുള്ള മെയിൻ ഇന്റൻഷൻ. അത് നമ്മുടെ ഈ ഒരു മാതൃദിനത്തിൽ നമുക്ക് എല്ലാവർക്കും അവിസ്മരണീയമായ ഒന്നായി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് കേട്ടോ. അമ്മ എന്ന വാക്കിന് പകരം വെക്കാൻ ലോകത്ത് മറ്റൊരു വാക്കും ഇല്ല എന്നുള്ളതാണ് റിയാലിറ്റി. നിരുപാധികമായ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഓരോ അമ്മമാരും. നമ്മൾ ജനിക്കുന്നതിന് മുൻപ് തന്നെ നമ്മെ സ്നേഹിച്ചു തുടങ്ങുന്ന ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, അത് നമ്മുടെ അമ്മ തന്നെയാണല്ലേ. 10 ഗർഭപാത്രത്തിൽ ചുമന്നാണ് അവർ ഒരു പുതിയ ജീവന് പോലും രൂപം നൽകുന്നത്. തന്റെ കുഞ്ഞിന്റെ സന്തോഷത്തിന് വേണ്ടി സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെക്കാൻ അമ്മമാർക്ക് മടിയില്ല. കുട്ടികളുടെ ഓരോ ചെറിയ ചൂടുവെപ്പിലും അമ്മയുടെ കരുതൽ നമുക്ക് കാണാൻ സാധിക്കും. വേദനകളിൽ സാന്ത്വനമായി എത്തുന്ന ഏറ്റവും മികച്ച ഡോക്ടറാണ് നമ്മുടെ അമ്മ. ആദ്യമായി അക്ഷരങ്ങൾ പഠിപ്പിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ അധ്യാപികയും അതും നമ്മുടെ അമ്മ തന്നെയാണ്. ജീവിതത്തിലെ പല പ്രതിസന്ധികളിലും നമുക്ക് തളരാതെ നിൽക്കാൻ കരുത്തേകുന്നതും നമ്മുടെ അമ്മയുടെ പ്രാർത്ഥന തന്നെയാണല്ലേ. ഉറക്കമൊഴിഞ്ഞ് നമ്മെ പരിചരിച്ച് ആ രാത്രികൾക്ക് പകരം നൽകാൻ നമുക്കായി മറ്റൊന്നുമില്ല, മറ്റാരുമില്ല. എത്ര പ്രായമായാലും അമ്മയുടെ മുന്നിൽ നമ്മൾ എപ്പോഴും കൊച്ചുകുട്ടികൾ മാത്രമാണ്. കുറ്റങ്ങൾ ചെയ്യുമ്പോൾ ശാസിക്കാനും എന്നാൽ അത് തിരുത്താനും അമ്മ എപ്പോഴും കൂടെ ഉണ്ടാകും. ഓരോ വ്യക്തിയുടെയും സ്വഭാവം രൂപീകരിക്കുന്നതിൽ അമ്മയ്ക്ക് വലിയ പങ്കുണ്ട്. സ്നേഹവും സഹാനുഭൂതിയും നമ്മൾ ആദ്യം പഠിക്കുന്നത് അമ്മയുടെ പ്രവർത്തികളിൽ നിന്നാണ്. വിശക്കുമ്പോൾ ചോറ് ഉരുളകൾ വാരിത്തരുന്ന ആ കൈകളുടെ സ്പർശം വളരെ അമൂല്യമാണ്. അമ്മയുടെ ചിരി കാണുമ്പോൾ നമ്മുടെ എല്ലാ സങ്കടങ്ങളും പമ്പ കിടക്കും. ലോകം മുഴുവൻ എതിർത്താലും സ്വന്തം കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്നവളാണ് യഥാർത്ഥ അമ്മ. ഒരു കുടക്കീഴിൽ കുടുംബത്തെ മുഴുവൻ ചേർത്ത് നിർത്തുന്ന വലിയൊരു ശക്തിയാണ് മാതൃത്വം. അതുകൊണ്ട് തന്നെ അമ്മമാരുടെ പ്രാധാന്യം നാം ഒരിക്കലും അവിസ്മരിക്കാൻ പാടുള്ളതല്ല. ഈ സ്നേഹത്തിന് മുന്നിൽ നമുക്ക് ആദരവോടെ തന്നെ തലകുനിക്കാം അല്ലെ. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ഈ ഒരു മാതൃദിനത്തിൽ നമുക്ക് കേട്ടറിയുവാനുണ്ട് ചെറിയ വലിയ വർത്തമാനത്തിലൂടെ. അതിനു മുന്നായി ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. സുഖിപ്പോൾ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ശരിക്കും മാറ്റുരച്ചു നോക്കിയാൽ എന്തിനേക്കാളും ഉയർന്നു നിൽക്കും പഴയ ഗാനങ്ങളല്ലേ.

ഓർമ്മകളെ പൊന്നാക്കി മാറ്റിയ പത്തരമാറ്റുള്ള പഴയ മനോഹരമായ ഗാനങ്ങൾ കേൾക്കാം എവർഗ്രീൻ ഹെഡ്സിലൂടെ. എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ആശ്രയ FM 90.0.

0: ശരിയാ
1: വലിയ വർത്തമാനം.
2: Once again, we are back on Cheriya Veliya Vartamanam with me, RG Sultana, on Astriya FM 90 Nadinoppam Nattarkoppam. ഇതു ഒരു മാതൃദിനമാണല്ലേ. ഈ ഒരു മാതൃദിനം എന്നത് കേവലം ഒരു ആഘോഷം മാത്രമല്ല, അതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. അമ്മമാരുടെ ത്യാഗങ്ങളെ നന്ദിയോടെ സ്മരിക്കാൻ ഈ ദിനം നമ്മെ സഹായിക്കുന്നുണ്ട്. അവിശ്രമം ജോലി ചെയ്യുന്ന അമ്മമാർക്ക് ആദരവ് നൽകുക എന്നതാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം. പണ്ട് കാലം മുതൽ തന്നെ അമ്മമാർക്ക് സമൂഹത്തിൽ വലിയ സ്ഥാനമാണ് നൽകിയിട്ടുള്ളത്. എങ്കിലും ഒരു പ്രത്യേക ദിനം മാറ്റിവെക്കുന്ന അവർക്ക് കൂടുതൽ സന്തോഷം നൽകുക എന്നൊരൊറ്റ ഇന്റൻഷനോടുകൂടി തന്നെയാണ്. മാതൃദിനം ആഘോഷിക്കുന്ന രീതികൾ പല രാജ്യങ്ങളിലും വ്യത്യസ്തമാണ്. കാർഡുകൾ നൽകിയും സമ്മാനങ്ങൾ നൽകിയുമാണ് പലരും ഈ ദിനം ആഘോഷിക്കുന്നത്. എന്നാൽ ഏറ്റവും വലിയ സമ്മാനം അവർക്ക് നൽകുന്ന സമയവും സ്നേഹവുമാണ്. ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ അമ്മമാരോട് സംസാരിക്കാൻ പോലും സമയം ലഭിക്കാറില്ല. ഈ ദിനമെങ്കിലും നമുക്ക് കുറച്ച് സമയം അവർക്കൊപ്പം ചെലവഴിക്കാൻ നാം ശ്രദ്ധിക്കണം. സ്വന്തം ആവശ്യങ്ങൾ മറന്ന് ജീവിക്കുന്ന അവർക്ക് ഇത് വലിയൊരു ആശ്വാസമാകും. പ്രായമായ അമ്മമാരെ ഒറ്റപ്പെടുത്താതെ ഒപ്പം നിർത്താൻ നാം തയ്യാറാകണം. മാതൃദിനം വർഷത്തിൽ ഒരു ദിവസം മാത്രമേ വരുന്നുള്ളൂ എന്നത് ശരിയാണ്. എന്നാൽ അവരോടുള്ള സ്നേഹവും ബഹുമാനവും എല്ലാ ദിവസവും ഉണ്ടാകേണ്ടതുണ്ട്. അമ്മമാരുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർത്താൻ ഈ ദിനം ഉപയോഗിക്കുക. അവർ നമുക്കായി ചെയ്ത കാര്യങ്ങളെ കുറിച്ച് തുറന്നു പറയാൻ ഈ ഒരു അവസരം വിനിയോഗിക്കണം കേട്ടോ. കുടുംബത്തിലെ എല്ലാവരും ചേർന്ന് ഈ ദിവസം മനോഹരമാകാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അമ്മമാർക്ക് അവരുടെ ഇഷ്ട ഭക്ഷണം ഉണ്ടാക്കി നൽകുന്നത് അവരെ സന്തോഷിപ്പിക്കുകയും ഈ മാതൃദിനം നിങ്ങളുടെ കുടുംബത്തിൽ വലിയ സ്നേഹത്തിന്റെ ആഘോഷമാകട്ടെ അല്ലെ. ഓരോ അമ്മമാരും ഈ ദിനത്തിൽ അംഗീകരിക്കപ്പെടുന്നു എന്ന് നാം ഉറപ്പുവരുത്തുക. ഇനി അമ്മമാരെ കുറിച്ച് സംസാരിക്കുമ്പോൾ നാം നിർബന്ധമായും ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അത് സ്ത്രീകളുടെയും പ്രത്യേകിച്ച് അമ്മമാരുടെയും ആരോഗ്യത്തെ കുറിച്ചുള്ള ഒരു വിഷയമാണ്. കുടുംബത്തിന് നെടുംതൂണായ സ്ത്രീകളുടെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ പലപ്പോഴും സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്നത് സ്ത്രീകളുടെ ആരോഗ്യം തന്നെയാണ്. ഭർത്താവിന്റെയും മക്കളുടെയും കാര്യങ്ങൾ നോക്കുന്ന തിരക്കിൽ അമ്മമാർ സ്വന്തം ആരോഗ്യം മറക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അത് വകവെക്കാതെ അവർ വീണ്ടും ജോലി ചെയ്യുന്നു. ഈ പ്രവണത ഭാവിയിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം എന്ന് നാം മനസ്സിലാക്കുക. ഒരു കുടുംബം ആരോഗ്യത്തോടെ ഇരിക്കണമെങ്കിൽ ആദ്യം അമ്മ ആരോഗ്യവതി ആയിരിക്കണം. നല്ല ആരോഗ്യം എന്നത് എല്ലാ സ്ത്രീകളുടെയും അടിസ്ഥാനപരമായ ഒരു അവകാശം തന്നെയാണ്. ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ പോലും സ്ത്രീകൾ പലപ്പോഴും വിട്ടുവീഴ്ച ചെയ്യാറാണ് പതിവ്. എല്ലാവരും കഴിച്ചതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കുന്ന അമ്മമാർ ഇന്നും നമ്മുടെ വീടുകളിലുണ്ട്. ഈ ശീലം മാറ്റിയെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് നാം തിരിച്ചറിയുക. സ്വന്തം ശരീരത്തെ സ്നേഹിക്കാൻ ഓരോ സ്ത്രീയും തയ്യാറാകേണ്ടതുണ്ട്. രോഗങ്ങൾ വരുമ്പോൾ മാത്രം ചികിത്സ തേടുന്ന രീതി വളരെ അപകടകരമാണ്. മുൻകരുതലുകൾ എടുക്കുന്നതിലൂടെ പല വലിയ രോഗങ്ങളെയും നമുക്ക് തടയാൻ കഴിയും. ആരോഗ്യകരമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ സ്ത്രീകളുടെ ആരോഗ്യം അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. കുടുംബാംഗങ്ങൾ സ്ത്രീകളുടെ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. രോഗലക്ഷണങ്ങൾ അവഗണിക്കാതെ ഉടൻ തന്നെ ഡോക്ടറിനെ കാണാൻ അവരെ പ്രേരിപ്പിക്കുക. ആരോഗ്യത്തെ കുറിച്ചുള്ള ബോധവൽക്കരണം ഓരോ വീടുകളിൽ നിന്നും തുടങ്ങുക. അമ്മമാരുടെ ക്ഷേമം ഉറപ്പാക്കുക എന്നത് കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വമാണ് കേട്ടോ. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേൾക്കാനുണ്ട്. ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. സുഖിപ്പോൾ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ലോകം മുഴുവൻ നമ്മെ കൈവിടുമ്പോഴും തളരാതെ ചേർത്ത് പിടിക്കുന്ന ഒരേ ഒരു ഹൃദയം, വാക്കുകൾക്ക് വിവരിക്കാൻ കഴിയാത്തത്ര ആഴമുള്ള സ്നേഹത്തിന്റെ കടൽ, വീണുപോകുമ്പോൾ താങ്ങായും തോൽക്കുമ്പോൾ തണലായും കൂടിയുള്ള ആ പുണ്യം.

0: ഒപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ശരിയാ
1: വലിയ വർത്തമാനം.
0: Once again, we are back on Cheriya Veliya Vartamanam with me, RG Sultana, on Ashraya FM 90 Nadinoppam, Naattarkoppam. ശാരീരികാരോഗ്യം നിലനിർത്തുക എന്നത് സ്ത്രീകൾക്ക് ഒരു വെല്ലുവിളിയായി മാറാൻ പാടില്ല. ഇതിനായി കൃത്യവും പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് കേട്ടോ. വൈറ്റമിൻസ്, പ്രോട്ടീൻസ് അടങ്ങിയ ഭക്ഷണക്രമം ദിനചര്യയുടെ ഭാഗമാക്കുക. പ്രത്യേകിച്ച് കാൽഷ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ സ്ത്രീകൾ കൂടുതലായി കഴിക്കേണ്ടതുണ്ട്. പ്രായം കൂടുന്തോറും എല്ലുകളുടെ ബലം കുറയാനുള്ള സാധ്യത സ്ത്രീകൾക്ക് കൂടുതലാണ്. ഇരുമ്പിന്റെ അംശം കുറയുന്ന അനീമിയ പോലുള്ള പ്രശ്നങ്ങൾ പല സ്ത്രീകളിലും കാണാറുണ്ട്. ഇലക്കറികളും പഴങ്ങളും ഭക്ഷണത്തിൽ ധാരാളമായി ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുന്നതും ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. 30 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ കൃത്യമായ ഇടവേളകളിൽ ആരോഗ്യ പരിശോധനകൾ നടത്തണം. പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ തുടങ്ങിയവ കൃത്യമായി പരിശോധിച്ച് ഉറപ്പുവരുത്തുക. സ്താരാർബുദം, ഗർഭാശയ ക്യാൻസർ തുടങ്ങിയവ നേരത്തെ കണ്ടുപിടിക്കാൻ സ്ക്രീനിംഗ് ടെസ്റ്റുകൾ സഹായിക്കും. അതുപോലെ തന്നെ ദിവസവും കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും വ്യായാമത്തിനായി മാറ്റിവെക്കാൻ സ്ത്രീകൾ ശ്രദ്ധിക്കണം. നടത്തം, യോഗ അല്ലെങ്കിൽ ചെറിയ സ്ട്രെച്ചിംഗ് വ്യായാമങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. വ്യായാമം ശരീരത്തിന് ഉന്മേഷം നൽകുകയും പല രോഗങ്ങളെയും അകറ്റുകയും ചെയ്യുന്നുണ്ട്. മതിയായ ഉറക്കം ശാരീരിക ആരോഗ്യത്തിന് ഏറ്റവും അനിവാര്യമായ ഒന്നാണ്. രാത്രിയിൽ കൃത്യസമയത്ത് ഉറങ്ങുകയും കുറഞ്ഞത് 7 മണിക്കൂറെങ്കിലും ഉറങ്ങുകയും വേണം. വീട്ടുജോലികൾക്കിടയിൽ ശരീരത്തിന് ആവശ്യമായ വിശ്രമം നൽകാനും ശ്രദ്ധിക്കുക. ശരീരഭാരം കൃത്യമായി നിലനിർത്തുന്നത് പല ജീവിതശൈലി രോഗങ്ങളെയും തടയാൻ സഹായിക്കും. ശരീരത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കണ്ടാൽ ഉടൻ വൈദ്യ സഹായം തേടാനും മറക്കരുത് കേട്ടോ. സ്വയം ചികിത്സ ഒഴിവാക്കി എപ്പോഴും വിദഗ്ധനായ ഡോക്ടറുടെ നിർദ്ദേശം സ്വീകരിക്കുക. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ശരീര ആരോഗ്യവുമായി ബന്ധപ്പെട്ട് മാതൃദിനത്തോടനുബന്ധിച്ച് കേൾക്കുവാനുണ്ട്. അതിന് മുന്നായി ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. So keep on listening Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം.
1: ലോകം മുഴുവൻ നമ്മെ കൈവിടുമ്പോഴും തളരാതെ ചേർത്ത് പിടിക്കുന്ന ഒരേ ഒരു ഹൃദയം, വാക്കുകൾക്ക് വിവരിക്കാൻ കഴിയാത്തത്ര ആഴമുള്ള സ്നേഹത്തിന്റെ കടൽ, വീണുപോകുമ്പോൾ താങ്ങായും തോൽക്കുമ്പോൾ തണലായും കൂടിയുള്ള ആ പുണ്യം,

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തെ?
2: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ YS ആർഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
3: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
1: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
3: YS ഉള്ളപ്പോൾ വൈ വറി.
4: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
5: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.

0: ശരിയാ?
1: വലിയ വർത്തമാനം.
2: അങ്ങനെ മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ ആർ ജി സുൽത്താന ഓൺ ആസ്ട്രിയ FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ശാരീരിക ആരോഗ്യം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് സ്ത്രീകളുടെ മാനസിക ആരോഗ്യം. പലപ്പോഴും കുടുംബത്തിലെ പ്രശ്നങ്ങൾ കാരണം അമ്മമാർക്ക് വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാകാറുണ്ട്. പുറത്ത് ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്ക് വീടും ഓഫീസും ഒരുമിച്ച് കൊണ്ടുപോകുന്നത് വലിയ വെല്ലുവിളിയാണ്. ഈ തിരക്കുകൾക്കിടയിൽ അവർക്ക് സ്വസ്ഥമായിരിക്കാൻ സമയം ലഭിക്കാറില്ല എന്നതാണ് സത്യം. സ്വന്തം സങ്കടങ്ങൾ പലപ്പോഴും ഉള്ളിൽ ഒതുക്കി ചിരിക്കുന്നവരാണ് മിക്ക അമ്മമാരും. ഈ രീതി ദീർഘകാലാടിസ്ഥാനത്തിൽ മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമാകാൻ സാധ്യതയുണ്ട് കേട്ടോ. പ്രസവശേഷം ഉണ്ടാകുന്ന വിഷാദ രോഗം അഥവാ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഗൗരവമായി കാണേണ്ട വിഷയമാണ്. പലരും ഈ അവസ്ഥയെ തിരിച്ചറിയാനോ ചികിത്സിക്കാനോ തയ്യാറാകില്ല എന്നതാണ് സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. ഹോർമോൺ മാറ്റങ്ങൾ കാരണം ആർത്തവ വിരാമ സമയത്തും സ്ത്രീകൾക്ക് വലിയ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ഇത്തരം ഘട്ടങ്ങളിൽ കുടുംബാംഗങ്ങളുടെ പൂർണ്ണ പിന്തുണ അവർക്ക് അത്യാവശ്യമാണ്. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ധ്യാനവും അതുപോലെ തന്നെ പ്രാർത്ഥന തുടങ്ങിയ മാർഗങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. തങ്ങളുടെ പ്രശ്നങ്ങൾ വിശ്വസിക്കാൻ കഴിയുന്ന സുഹൃത്തുക്കളോടോ പങ്കാളികളോടോ തുറന്ന് സംസാരിക്കാം. ആവശ്യമെങ്കിൽ ഒരു മനഃശാസ്ത്ര വിദഗ്ധന്റെ സഹായം തേടാൻ യാതൊരു മടിയും വിചാരിക്കരുത് കേട്ടോ. സ്വന്തമായി ഒരു ഹോബി കണ്ടെത്തുന്നത് മാനസിക ഉല്ലാസത്തിന് വളരെ നല്ലതാണ്. പാട്ട് കേൾക്കുക, പുസ്തകം വായിക്കുക, അല്ലെങ്കിൽ പൂന്തോട്ടം നിർമ്മിക്കുക തുടങ്ങിയവ പരീക്ഷിക്കാം. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിന് മുൻപ് താൻ സന്തോഷവതിയായിരിക്കണം എന്ന് ഓരോ സ്ത്രീയും ഓർക്കുക. നെഗറ്റീവ് ചിന്തകളെ അകറ്റി എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കാൻ ശ്രമിക്കുക. മാനസിക ആരോഗ്യം നല്ലതാണെങ്കിൽ മാത്രമേ സന്തോഷപ്രദമായിട്ടുള്ള ഒരു കുടുംബജീവിതം സാധ്യമാകുകയുള്ളൂ. അമ്മയുടെ മാനസികാവസ്ഥ കുട്ടികളുടെ വളർച്ചയെയും കാര്യമായി സ്വാധീനിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ശരീരത്തോടൊപ്പം മനസ്സിനെയും പരിപാലിക്കാൻ നാം എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ചെറിയ വലിയ വർത്തമാനത്തിലൂടെ. അതിന് മുന്നായി ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. സുഖിമോൾ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: കുട്ടികളുടെ ക്വാളിറ്റി എഡ്യൂക്കേഷനും ഓവറോൾ ഡെവലപ്മെന്റും ഉറപ്പു നൽകുന്ന റയൻസ് ഇംഗ്ലീഷ് സ്കൂളിൽ പ്രീ പ്രൈമറി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ അഡ്മിഷൻ തുടരുന്നു. സ്മാർട്ട് ക്ലാസ് റൂംസ്, ലൈബ്രറി, പ്ലേ ഏരിയ, ഒപ്പം ഡാൻസ്, മ്യൂസിക്, യോഗ, സ്പോർട്സ് തുടങ്ങി മികച്ച കോ കരിക്കുലർ ആക്ടിവിറ്റീസും. റയൻസ് ഇംഗ്ലീഷ് സ്കൂൾ, മാറനാട്, എഴുകോൺ, കൊട്ടാരക്കര.
2: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.

0: അതെ, സിനിമ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? ലേറ്റസ്റ്റ് ഇറങ്ങുന്ന മൂവികളെ പറ്റി പുതുപുത്തൻ അപ്ഡേറ്റുകൾ അറിയണം എങ്കിൽ ഇതാ നിങ്ങൾക്കായി റിയൽ ചെക്ക് ദി കംബി മൂവി ഷോ. എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെ ഓഡിയോ ആശ്രയ FM 90.
1: റിയൽ ചെക്ക്,
2: ഇറ്റ്സ് എവരിതിങ് സിനിമ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: കൊട്ടാരക്കരയിലെ കാർമൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പ്ലേ സ്കൂൾ മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: പാഠ്യവിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന കാർമൽ സ്കൂളിൽ റോബോട്ടിക്സ്, വെർച്വൽ റിയാലിറ്റി ക്ലാസ് റൂം കൂടാതെ ജില്ലയിലെ ഏറ്റവും വലിയ ഇൻഡോർ ബാസ്കറ്റ്ബോൾ കോർട്ടും കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നു.
2: കാർമൽ സ്കൂൾ, കടലാവിള, കൊട്ടാരക്കര. കോൺടാക്ട് 9400628550.

0: ചെറിയ
1: വലിയ വർത്തമാനം.
2: അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ ആർ ജി സുൽത്താന ഓൺ ആസ്ട്രിയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അമ്മമാരെയും സ്ത്രീകളെയും ശാക്തീകരിക്കുക എന്നത് സമൂഹത്തിന്റെ ഒരു വലിയൊരു കടമ തന്നെയാണല്ലേ. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ യഥാർത്ഥ സ്ത്രീ ശാക്തീകരണം സാധ്യമാകുകയുള്ളൂ എന്ന് നാം തിരിച്ചറിയുക. പഠിക്കാൻ ആഗ്രഹിക്കുന്ന അമ്മമാർക്ക് അതിനുള്ള അവസരങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുക. സാമ്പത്തിക സ്വയപര്യാപ്തത നേടുന്നത് സ്ത്രീകളിൽ വലിയ ആത്മവിശ്വാസം വളർത്താൻ സഹായിക്കും. സ്വന്തമായി വരുമാനം ുള്ള ഒരു അമ്മയ്ക്ക് കുടുംബത്തിൽ കൂടുതൽ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. ചെറിയ ബിസിനസ്സുകളോ സ്വയം തൊഴിലുകളോ ചെയ്യാൻ അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതുവഴി സമൂഹത്തിന്റെ സാമ്പത്തിക വളർച്ചയിലും സ്ത്രീകൾക്ക് വലിയ പങ്ക് വഹിക്കാൻ സാധിക്കും. അവകാശങ്ങളെ കുറിച്ച് ബോധവതികളായിരിക്കാൻ എല്ലാ സ്ത്രീകൾക്കും കഴിയേണ്ടതുണ്ട്. കുടുംബത്തിലും സമൂഹത്തിലും തുല്യനീതി ലഭിക്കാൻ അവർക്ക് അർഹതയുണ്ട്. ഗാർഹിക പീഡനങ്ങളെ ചെറുക്കാനും പ്രതികരിക്കാനുമുള്ള ധൈര്യം സ്ത്രീകൾ ആർജിക്കുക. തങ്ങളുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരാൻ മടി കൂടാതെ സ്ത്രീകൾ മുന്നോട്ട് വരിക. കല, കായികം, രാഷ്ട്രീയം എന്നീ മേഖലകളിൽ സ്ത്രീ പ്രാതിനിധ്യം ഇനിയും ണ്ടതുണ്ട്. മാതൃകകളായ ഒരുപാട് വനിതകൾ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട്. അവരുടെ വിജയഗാഥകൾ മറ്റുള്ളവർക്ക് വലിയ പ്രചോദനമായി മാറട്ടെ എന്ന് ആശിക്കാം അല്ലേ. സാങ്കേതിക വിദ്യയുടെ ഉപയോഗം അമ്മമാരെ പഠിപ്പിക്കേണ്ടത് ഇന്നത്തെ കാലത്ത് അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഇന്റർനെറ്റ് വഴി പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും അറിയുവാനും അവർക്ക് സാധിക്കും. തങ്ങളുടെ അഭിപ്രായങ്ങൾ ധൈര്യമായി തുറന്നു പറയാൻ സ്ത്രീകൾ ശീലിക്കുക. സമൂഹം നിശ്ചയിച്ചിട്ടുള്ള അതിർവരമ്പുകൾ ഭേദിച്ച് അവർ മുന്നോട്ടിറങ്ങുക. കഴിവുള്ള ഒരു അമ്മയ്ക്കും കഴിവുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കും അല്ലേ. ശക്തരായ അമ്മമാരാണ് ശക്തമായ ഒരു രാഷ്ട്ര അടിസ്ഥാന ശിലകൾ. അപ്പോ ഇനിയും ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ചെറിയ വലിയ വർത്തമാനത്തിലൂടെ കേട്ട് അറിയുവാനുള്ളത്. അതിനു മുന്നായി ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. സുഖിപ്പോൾ ലിസണിംഗ് ആസ്ട്രിയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90യിലൂടെ. പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: Yes, we are back on Cheriya Veliya Vartamanam with me, RG Sultana, on Astriya FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കാലം മാറിയതിനനുസരിച്ച് അമ്മമാരുടെ റോളുകളിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടല്ലേ. പഴയ കാലത്തെ പോലെ വീടിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങുന്നവരല്ല ഇന്നത്തെ അമ്മമാർ. എല്ലാ തൊഴിൽ മേഖലകളിലും ഇന്ന് സ്ത്രീകൾ തങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ഒരു വശത്ത് മികച്ച ഉദ്യോഗസ്ഥയായും മറുവശത്ത് നല്ലൊരു അമ്മയായും അവർ തിളങ്ങുന്നു. ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യാൻ സ്ത്രീകൾക്ക് പ്രത്യേകമായൊരു കഴിവുണ്ട്. ഡ്രൈവിംഗ്, ബാങ്കിംഗ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇന്ന് അമ്മമാർ തനിയെ ചെയ്യുന്നുണ്ട്. കുട്ടികളുടെ പഠന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ഇന്നത്തെ അമ്മമാർക്ക് കഴിയുന്നുണ്ട്. കുടുംബത്തിലെ സാമ്പത്തിക തീരുമാനങ്ങളിൽ അവർ ഇന്ന് വ്യക്തമായ പങ്കുവഹിക്കുന്നുണ്ട്. ഇത് സമൂഹത്തിൽ സ്ത്രീകൾക്കുള്ള അംഗീകാരം വർദ്ധിച്ചതിന്റെ വലിയൊരു സൂചനയാണ്. എന്നാൽ ഈ മാറ്റങ്ങൾ അവരുടെ ഉത്തരവാദിത്തങ്ങൾക്ക് ഇരട്ടിയാക്കുകയാണ്. ഇന്ന് നാം ഓർക്കുക, രാവിലെ എഴുന്നേറ്റ് വീട്ടുജോലികൾ തീർത്ത് ജോലിക്ക് പോകുന്നവർ ഒട്ടേറെ ഉണ്ടല്ലേ. വൈകുന്നേരം തിരികെ എത്തി വീണ്ടും കുടുംബത്തിന്റെ കാര്യങ്ങൾ അവർ നോക്കുന്നു. വിട്ടുവീഴ്ചകളില്ലാതെ ഈ രണ്ട് കാര്യങ്ങളും കൊണ്ടുപോകുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആധുനിക യുഗത്തിലെ അമ്മമാർ ശരിക്കും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന വ്യക്തികളാണ്. ടെക്നോളജി ഉപയോഗിച്ച് ജോലികൾ ലഘൂകരിക്കാൻ അവർ ഇന്ന് മിടുക്കരുമാണ്. കുട്ടികൾക്കൊപ്പം കളിക്കുവാനും സമയം കണ്ടെത്തുവാനും പുതിയ തലമുറയിലെ അമ്മമാർ ശ്രമിക്കാറുണ്ട്. പഴയ ചിന്താഗതികളെ പൊളിച്ചെഴുതാൻ അവർക്ക് ഇന്നത്തെ കാലത്ത് സാധിച്ചിരിക്കുന്നു. ഏത് പ്രതിസന്ധിയെയും പുഞ്ചിരിയോടെ നേരിടാൻ അവർ ഇന്ന് പ്രാപ്തരുമാണ്. മാറുന്ന ലോകത്തിനൊപ്പം സഞ്ചരിക്കാൻ അമ്മമാർ കാണിക്കുന്ന താല്പര്യവും അഭിനന്ദനീയവുമാണ്. അവരുടെ ഈ യാത്രയിൽ മികച്ച പിന്തുണ നൽകാൻ സമൂഹം ബാധ്യസ്ഥരാണ്. അമ്മമാരുടെ ജീവിതം സുന്ദരമാക്കുന്നതിൽ കുടുംബാംഗങ്ങൾക്ക് വലിയ പങ്കാണുള്ളത്. പ്രത്യേകിച്ച് ഭർത്താവിനും മക്കൾക്കും നൽകുന്ന പിന്തുണ അവർക്ക് വലിയൊരു ആശ്വാസമാണ് നൽകുന്നത്. വീട്ടുജോലികൾ എന്നത് ഒരു അമ്മയുടെ മാത്രം ഉത്തരവാദിത്തമാണെന്ന ചിന്ത നമ്മൾ മാറ്റണം. കുടുംബത്തിലെ എല്ലാവരും ചേർന്ന് ജോലികൾ പങ്കിട്ട് ചെയ്യാൻ ശീലിക്കേണ്ടതുണ്ട്. അച്ഛനും മകളും അടുക്കള കാര്യങ്ങളും സഹായിക്കുന്നത് വലിയൊരു മാറ്റം കൊണ്ടുവരും. ഇത് അമ്മമാർക്ക് വിശ്രമിക്കാനും അവരുടെ ഇഷ്ടങ്ങൾക്കായി സമയം കണ്ടെത്തുവാനും സഹായിക്കും. നമ്മൾ അവർക്കായി ചെയ്യുന്ന ചെറിയ സഹായങ്ങൾ പോലും വലിയ സന്തോഷം നൽകും. അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തെ നല്ല വാക്കുകൾ കൊണ്ട് അഭിനന്ദിക്കാൻ നാം ഒരിക്കലും മറക്കരുത്. അവർക്ക് സ്വന്തമായ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ അവരെ സഹായിക്കേണ്ടത് നമ്മുടെ തന്നെ കടമയാണല്ലേ. അമ്മമാരോട് സ്നേഹത്തോടെ സംസാരിക്കാൻ എന്നും സമയം കണ്ടെത്തുക. ജോലി കഴിഞ്ഞു വരുന്ന അവരെ ഒരു ഗ്ലാസ് വെള്ളം നൽകി സ്വീകരിക്കുക. അവരുടെ ക്ഷീണം മാറ്റാൻ സമാധാനപരമായ ഒരന്തരീക്ഷം വീട്ടിൽ ഒരുക്കുക. പനിയോ മറ്റ് അസുഖങ്ങളോ വരുമ്പോൾ അവരെ പരിചരിക്കാൻ നാം തയ്യാറാകുക. എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾ ഒപ്പമുണ്ട് എന്ന വിശ്വാസം അവർക്ക് നൽകുക. പ്രായമായ അമ്മമാരെ ശ്രദ്ധയോടെ നോക്കേണ്ടത് ഓരോ മക്കളുടെയും വലിയ കടമയാണ്. വാർദ്ധക്യത്തിൽ അവർക്ക് ഏറ്റവും ആവശ്യവും നമ്മുടെ സ്നേഹവും സാമീപ്യവുമാണ്. അവരെ അനാഥാലയങ്ങളിൽ ആക്കാതെ ചേർത്ത് പിടിക്കാൻ പുതു തലമുറ തയ്യാറാകുക. കുടുംബത്തിലെ എല്ലാ പ്രധാന കാര്യങ്ങളിലും അവരുടെ അഭിപ്രായം നാം ചോദിക്കുക. ഒരുമിച്ച് നിൽക്കുന്ന കുടുംബമാണ് ഓരോ അമ്മയുടെയും ഏറ്റവും വലിയ സമ്പാദ്യം അല്ലെ. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് നമ്മുടെ ഇന്നത്തെ ചെറിയ വലിയ വർത്തമാനത്തിലൂടെ. അതിന് മുന്നായി ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
2: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
1: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
2: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
0: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
3: കൊട്ടാരക്കരയിലെ കാർമൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പ്ലേ സ്കൂൾ മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പാഠ്യ വിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന കാർമൽ സ്കൂളിൽ റോബോട്ടിക്സ്, വെർച്വൽ റിയാലിറ്റി ക്ലാസ് റൂം കൂടാതെ ജില്ലയിലെ ഏറ്റവും വലിയ ഇൻഡോർ ബാസ്കറ്റ്ബോൾ കോർട്ടും കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നു. കാർമൽ സ്കൂൾ, കടലാവിള, കൊട്ടാരക്കര. കോൺടാക്ട് 9400628550.

0: ചെറിയാ
1: വലിയ വർത്തമാനം.
0: Once again, we are back on Chariye Veliya Vartamanam with me, RJ Sultana, on Ashraya FM 90.9-inoppam, Nattarkoppam. അതെ, ഇന്ന് ഒരു മാതൃ ദിനമാണ്. നമ്മുടെ അമ്മമാരെയൊക്കെ ഒന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. ഈ ഒരു ദിവസം മാത്രമല്ല, ഈ ഒരു ദിവസം വെറും ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു സപ്പോർട്ടും നമ്മുടെ ഒരു പിന്തുണയും എല്ലാം നമ്മുടെ അമ്മമാർക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് അല്ലെ. ഇന്നത്തെ കാലത്ത് ജോലിക്ക് പോകുന്ന അമ്മമാർ നേരിടുന്ന വെല്ലുവിളികൾ വളരെ വലുതാണ്. കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ അവരും കഠിനമായി അധ്വാനിക്കുന്നുണ്ട്. രാവിലെ മുതൽ രാത്രി വരെ വിശ്രമമില്ലാത്ത ജോലി ചെയ്യുന്നവരാണ് അധികം പേരും. ഓഫീസിലെ ജോലികൾക്ക് പുറമെ വീട്ടിലെ ജോലികളും അവരെ കാത്തിരിക്കുന്നു. മക്കളുടെ പഠനം, ഭക്ഷണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അവർ കൃത്യമായി നോക്കുന്നുണ്ട്. ഇതിനിടയിൽ സ്വന്തം ആവശ്യങ്ങൾക്കായി മാറ്റിവെക്കാൻ അവർക്ക് പോലും സമയം കിട്ടാറില്ല. അവധിയുള്ള ദിവസങ്ങളിൽ പോലും അവർക്ക് പൂർണ്ണമായി വിശ്രമം കിട്ടാറില്ല എന്നതാണ് സത്യം. ജോലി സ്ഥലത്തെ സമ്മർദ്ദങ്ങൾ അവർ പലപ്പോഴും വീട്ടിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എങ്കിലും ഉള്ളിലെ ക്ഷീണവും വിഷമവും അവർ പുഞ്ചിരിക്ക് പിന്നിൽ ഒളിപ്പിക്കുകയാണ് പതിവ്. ഇത്തരം അമ്മമാർക്ക് കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ പിന്തുണ ആവശ്യമാണ്. വീട്ടു ജോലികളിൽ പങ്കാളിയാകാൻ മറ്റംഗങ്ങളും തയ്യാറാകേണ്ടത് അത്യാവശ്യമാണ്. ഭർത്താവും മക്കളും ചെറിയ സഹായങ്ങൾ ചെയ്യുന്നത് അവരുടെ ഭാരം പകുതിയായി കുറയ്ക്കും. വീടെന്നത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്ന് നമ്മൾ തിരിച്ചറിയുക. അതിനാൽ വീട്ടിലെ ഉത്തരവാദിത്തങ്ങളും എല്ലാവരും തുല്യമായി പങ്കിടണം. ജോലി കഴിഞ്ഞു വരുന്ന അമ്മമാർക്ക് സുസ്ഥിരമാക്കാൻ ഒരു അന്തരീക്ഷം ഒരുക്കുക. അവരുടെ തൊഴിലിനെയും അധ്വാനത്തിനെയും നാം എപ്പോഴും ബഹുമാനിക്കാൻ പഠിക്കണം. സ്വന്തം വരുമാനം അമ്മമാരിൽ വലിയ ആത്മവിശ്വാസം വളർത്താൻ സഹായിക്കുന്നുണ്ട്. സമൂഹത്തിന്റെ പൊതുവായ വികസനത്തിൽ ഈ അധ്വാനത്തിന് വലിയ പങ്കുണ്ട്. ഓരോ ജോലി ചെയ്യുന്ന അമ്മയും ഈ സമൂഹത്തിന് വലിയൊരു മാതൃകയാണ്. അവരുടെ ഈ കഠിനാധ്വാനത്തിന് മുന്നിൽ നമുക്ക് വലിയൊരു സല്യൂട്ട് തന്നെ നൽകേണ്ടതാണ് അല്ലെ. സ്ത്രീകളുടെ ആരോഗ്യത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സ്വയം സ്നേഹിക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കുക. മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനൊപ്പം സ്വന്തം ശരീരത്തെയും മനസ്സിനെയും സ്നേഹിക്കാൻ അവർ പഠിക്കണം. പലപ്പോഴും മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് മുൻഗണന നൽകുമ്പോൾ സ്വന്തം ഇഷ്ടങ്ങൾ മറന്നുപോകുന്നു. ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും സ്ത്രീകൾ മടി കാണിക്കരുത്. കൂട്ടുകാരുമായി സംസാരിക്കാനും യാത്രകൾ പോകാനും സമയം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. ഇത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും പുതിയ ഉന്മേഷം നൽകാനും സഹായിക്കും. കലകളിലോ സാഹിത്യത്തിലോ താല്പര്യമുള്ളവർ അതിനായി കുറച്ച് സമയം മാറ്റിവെക്കണം. ഇത്തരം ചെറിയ സന്തോഷങ്ങളാണ് ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കി മാറ്റുന്നത്. ഒരു സ്ത്രീ സന്തോഷവതിയായി ഇരുന്നാൽ ആ കുടുംബം മുഴുവനും സന്തോഷവതിയായിരിക്കും. അതുകൊണ്ട് ദിവസവും ഒരു മണിക്കൂറെങ്കിലും സ്വകാര്യ സമയമായി കണ്ടെത്തുക. ഈ സമയം പുസ്തകം വായിക്കാനോ പാട്ട് കേൾക്കാനോ ഉപയോഗിക്കാവുന്നതാണ്. യോഗയോ ധ്യാനമോ ചെയ്യുന്നത് മനസ്സിന് വലിയ ശാന്തി നൽകുന്ന കാര്യം തന്നെയാണ്. നിങ്ങളുടെ മാനസികാരോഗ്യം എന്നത് ശാരീരികാരോഗ്യം പോലെ തന്നെ വിലപ്പെട്ടതാണ്. ചെറിയ അസുഖങ്ങൾ വരുമ്പോൾ തന്നെ കൃത്യമായ വൈദ്യസഹായം തേടാൻ ശ്രദ്ധിക്കുക. വേദനകൾ സഹിച്ച് ജീവിക്കുന്നത് ഒരു വലിയ ത്യാഗമായി കാണാൻ പാടില്ല. സ്വന്തം ആരോഗ്യ കാര്യങ്ങളിൽ സ്ത്രീകൾ ആരോടും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകരുത്. വർഷത്തിൽ ഒരിക്കലെങ്കിലും സമ്പൂർണ്ണ ആരോഗ്യ പരിശോധന നടത്താൻ എല്ലാവരും ശ്രമിക്കുക. രോഗങ്ങളെ നേരത്തെ കണ്ടെത്താൻ ഇത് വലിയ രീതിയിൽ സഹായിക്കുന്നതാണ്. കുടുംബത്തിന്റെ സന്തോഷത്തിനായി ആദ്യം നിങ്ങൾ ആരോഗ്യത്തോടെ ഇരിക്കണം. നിങ്ങളുടെ ജീവൻ വിലപ്പെട്ടതാണെന്ന ബോധം എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ചെറിയ വലിയ വർത്തമാനത്തിലൂടെ. അതിന് മുന്നായി ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. So keep on listening Ashraya FM 90.9-inoppam, Nattarkoppam.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
0: കുട്ടികളുടെ ക്വാളിറ്റി എഡ്യൂക്കേഷനും ഓവറോൾ ഡെവലപ്മെന്റും ഉറപ്പു നൽകുന്ന റയൻസ് ഇംഗ്ലീഷ് സ്കൂളിൽ പ്രീ പ്രൈമറി മുതൽ 7th class വരെയുള്ള കുട്ടികളുടെ അഡ്മിഷൻ തുടരുന്നു. സ്മാർട്ട് ക്ലാസ് റൂംസ്, ലൈബ്രറി, പ്ലേ ഏരിയ, ഒപ്പം ഡാൻസ്, മ്യൂസിക്, യോഗ, സ്പോർട്സ് തുടങ്ങി മികച്ച കോ കരിക്കുലർ ആക്ടിവിറ്റീസും. റയൻസ് ഇംഗ്ലീഷ് സ്കൂൾ, മാറനാട്, എഴുകോൺ, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBC സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746565440.

0: വലിയ വർത്തമാനം.
1: അങ്ങനെ മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ ആർ ജി സുൽത്താന ഓൺ ആസ്ട്രിയ എഫ്എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അമ്മമാർ നമ്മളിലൂടെ ബാക്കി വെച്ചു പോകുന്ന ചില വലിയ പാഠങ്ങളുണ്ട്. എന്താണെന്നറിയോ, ക്ഷമയോട് കാര്യങ്ങളെ നേരിടാൻ നമ്മൾ പഠിക്കുന്നത് അവരിൽ നിന്നാണ്. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എങ്ങനെ ശാന്തമായിരിക്കണം എന്ന് അവർ കാണിച്ചു തരുന്നുണ്ട്. സ്നേഹത്തിന്റെ ഭാഷ ലോകത്തിൽ ഏറ്റവും മനോഹരമായി സംസാരിക്കുന്നത് അമ്മമാരാണ്. അവരുടെ ഓരോ പ്രവൃത്തിയിലും ആ നിരൂപാധിക സ്നേഹം നമുക്ക് കാണാൻ സാധിക്കും. പരാജയങ്ങളിൽ ഒരിക്കലും തളർന്നു പോകരുത് എന്നവർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇരുട്ടിൽ വെളിച്ചം കാണിക്കുന്ന ഒരു വലിയ വിളക്കാണ് ഓരോ അമ്മയും. ജീവിതത്തിലെ ഏത് വലിയ കൊടുങ്കാറ്റിലും അവർ നമുക്കൊരു വലിയ തണലാണ്. എത്ര പ്രായമായാലും അമ്മയുടെ മടിയിൽ തലവെക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനം അത് ചെറുതല്ല. അതുകൊണ്ട് അവരുമായി ചിലവഴിക്കുന്ന ഓരോ നിമിഷവും നമ്മൾ വിലമതിക്കണം. അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർക്കുള്ള സ്നേഹവും ബഹുമാനവും നൽകാൻ നാം തയ്യാറാകണം. നഷ്ടപ്പെട്ടതിനു ശേഷം ദുഃഖിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഇത് നാം തിരിച്ചറിയണം. വാർദ്ധക്യത്തിന്റെ ഏകാന്തതയിൽ അവർക്ക് കൂട്ടായിരിക്കാൻ മക്കൾക്ക് കഴിയണം. അവരുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നത് അവർക്ക് വലിയ സന്തോഷം നൽകും. അമ്മമാർക്ക് നമ്മളിൽ നിന്ന് വേണ്ടത് കുറച്ച് സമയവും സ്നേഹവും മാത്രമാണ്. വില കൂടിയ സമ്മാനങ്ങളെക്കാൾ അവർ ആഗ്രഹിക്കുന്നത് നമ്മുടെ സാമീപ്യമാണ്. ഈ മാതൃദിനം മുതൽ അവരെ കൂടുതൽ ചേർത്ത് പിടിക്കാൻ നമുക്ക് തീരുമാനിക്കാം അല്ലേ. കുറിച്ച് അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലെ അമ്മമാരെയും പ്രായമായ അമ്മമാരെയും കുറിച്ച് പറയുന്നതിലൂടെ മാത്രമേ ഈ സംഭാഷണം പൂർണ്ണമാകുകയുള്ളൂ അല്ലെ. ജീവിതത്തിന്റെ സിംഹഭാഗവും കുടുംബത്തിനായി മാറ്റിവെച്ച് അവരൊരു പക്ഷേ ഏകാന്തത അനുഭവിക്കുന്നുണ്ടാകാം. മക്കൾക്കും പേരക്കുട്ടികൾക്കുമായി സ്വയം ഒരുക്കിത്തീർന്ന ആ വലിയ മെഴുകുതിരികളാണ് നമ്മുടെ വീടിന്റെ യാഥാർത്ഥ്യ ഐശ്വര്യം. പ്രായമാകുമ്പോൾ അവർക്ക് ശാരീരികമായ അവശതകൾ വരുന്നത് തികച്ചും സ്വാഭാവികമായ ഒരു പ്രക്രിയ മാത്രമാണ്. കാഴ്ചയും കേൾവിയും കുറയുമ്പോൾ അവരെ ചേർത്ത് പിടിച്ച് നടത്താൻ മക്കൾക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. അവരോട് അല്പം ഉച്ചത്തിൽ സംസാരിക്കേണ്ടി വന്നാലും അത് സ്നേഹത്തോടെയും ക്ഷമയോടെയും ആയിരിക്കണം. പഴയ കാലത്തെ കഥകൾ അവർ വീണ്ടും വീണ്ടും പറയുമ്പോൾ അത് മടുപ്പില്ലാതെ കേൾക്കാൻ നമുക്ക് കഴിയണം. അത് അവർക്ക് നൽകുന്ന മാനസികമായ ആശ്വാസം എത്ര വലുതാണെന്ന് നാം ചിന്തിക്കണം. ഭക്ഷണ കാര്യത്തിലും മരുന്നുകളുടെ കാര്യത്തിലും അവർക്ക് പ്രത്യേക ശ്രദ്ധയും പരിചരണവും ആവശ്യമാണ്. ഇടയ്ക്ക് അവരെയും കൂട്ടി പുറത്തു പോകുന്നത് അവർക്ക് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. പഴയ സുഹൃത്തുക്കളെ കാണാനോ ബന്ധുക്കളെ സന്ദർശിക്കാനോ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് സാധിച്ചു കൊടുക്കണം. മക്കളുടെയും പേരക്കുട്ടികളുടെയും സ്നേഹമാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മരുന്നെന്ന് നാം അറിയണം. ഒരു കാലത്ത് നമ്മെ അവർ എങ്ങനെ നോക്കിയോ അതേ കാര്യത്തിലൂടെ അവരെ തിരിച്ചു നോക്കണം. അവരെ അനാഥാലയങ്ങളിൽ കൊണ്ടുവിടുന്നത് നമ്മുടെ സംസ്കാരത്തിനും ഒട്ടും ചേരുന്ന ഒരു പ്രവൃത്തിയല്ല. സ്വന്തം വീട്ടിൽ അന്തസ്സോടെ സന്തോഷത്തോടെ ജീവിക്കാൻ അവർക്ക് എല്ലാ സാഹചര്യവും ഒരുക്കണം. അവരുടെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും നീക്കാൻ സഹായിക്കുന്ന ഒരു വലിയ ശക്തി തന്നെയാണല്ലേ. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ഇന്നത്തെ ചെറിയ വലിയ വർത്തമാനത്തിലൂടെ. അതിനു മുന്നായ ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രിയ എഫ്എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം.
1: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റിവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
2: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും.
1: കുട്ടികളുടെ ക്വാളിറ്റി എഡ്യൂക്കേഷനും ഓവറോൾ ഡെവലപ്മെന്റും ഉറപ്പു നൽകുന്ന റയൻസ് ഇംഗ്ലീഷ് സ്കൂളിൽ പ്രീ പ്രൈമറി മുതൽ 7 ക്ലാസ് വരെയുള്ള കുട്ടികളുടെ അഡ്മിഷൻ തുടരുന്നു. സ്മാർട്ട് ക്ലാസ് റൂംസ്, ലൈബ്രറി, പ്ലേ ഏരിയ, ഒപ്പം ഡാൻസ്, മ്യൂസിക്, യോഗ, സ്പോർട്സ് തുടങ്ങി മികച്ച കോ കരിക്കുലർ ആക്ടിവിറ്റീസും. റയൻസ് ഇംഗ്ലീഷ് സ്കൂൾ, മാറനാട്, എഴുകോൺ, കൊട്ടാരക്കര.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.

0: ചെറിയ
1: വലിയ വർത്തമാനം.
2: അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ ആർ ജി സുൽത്താന ഓൺ ആസ്ട്രിയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അതെ, ഇന്ന് മാതൃദിനമാണ്. ഈ ഒരു ദിനത്തോടനുബന്ധിച്ച് നമ്മൾ അമ്മമാരോടൊക്കെ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്തൊക്കെ സർപ്രൈസ് ചെയ്യിപ്പിച്ച് മുക്കി കുറച്ചൊക്കെ സ്നേഹം എക്സ്പ്രസ് ചെയ്യാട്ടോ. അത് ഇന്നത്തേക്ക് മാത്രമല്ല, എല്ലാ ദിവസത്തിലും അങ്ങനെ തന്നെയായിരിക്കണം. ഇന്നൊരു ഓർമ്മപ്പെടുത്താനായി മാത്രം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ദിവസമാണ് ഈ ഒരു മദേഴ്സ് ഡേ. മാതൃത്വം എന്നത് പ്രസവത്തിലൂടെ മാത്രം ലഭിക്കുന്ന ഒന്നല്ല ഇന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. സ്വന്തം ഗർഭപാത്രത്തിൽ ചുമന്നില്ലെങ്കിലും ഒരു കുഞ്ഞിനെ സ്നേഹത്തോടെ വളർത്തുന്ന വളർത്തമ്മമാരും ഏറെയുണ്ട്. അനാഥരായ കുഞ്ഞുങ്ങളെ ദത്തെടുത്ത് അവർക്ക് അമ്മയുടെ തണൽ നൽകുന്നവർ ശരിക്കും അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മക്കളില്ലാത്ത അമ്മമാർ അനുഭവിക്കുന്ന മാനസികമായ വേദനകളെ നാം കാണാതെ പോകരുത്. അവർക്ക് ചുറ്റുമുള്ള എല്ലാ കുഞ്ഞുങ്ങളും അവരുടെ കൂടി മക്കളാണെന്ന് ബോധം സമൂഹത്തിന് ഉണ്ടാകണം. ടീച്ചർമാരായും ആയമാരായും കുട്ടികളെ പരിപാലിക്കുന്ന സ്ത്രീകളും ഒരു തരത്തിൽ പറഞ്ഞാൽ അമ്മമാർ തന്നെയാണ്. ഒരു കുഞ്ഞിന്റെ വളർച്ചയിൽ പങ്കുചേരുന്ന ഓരോ സ്ത്രീയും മാതൃത്വത്തിന്റെ വലിയൊരംശം ചേരുന്നുണ്ട്. അച്ഛൻ മരിച്ചുപോയ കുടുംബങ്ങളിൽ അമ്മ തന്നെ അച്ഛന്റെയും കൂടി റോളുകൾ ഭംഗിയായി കൈകാര്യം ചെയ്യുന്നുണ്ട്. ഒറ്റയ്ക്ക് മക്കളെ വളർത്തുന്ന സിംഗിൾ മദർമാരുടെ പോരാട്ട വീര്യം നാം വലിയ ബഹുമാനത്തോടെ കാണണം. സമൂഹത്തിന് കുത്തുവാക്കുകളെ അതിജീവിച്ച് മക്കളെ നല്ല നിലയിൽ എത്തിക്കാൻ അവർ കഠിനമായി പണിയെടുക്കുന്നുണ്ട്. സ്വന്തം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഹോമിച്ച് മക്കളുടെ ഭാവിക്കായി അവർ രാപ്പകൾ അധ്വാനിക്കുന്നുണ്ട്. അത്തരം അമ്മമാരുടെ കരുത്താണ് നമ്മുടെ സമൂഹത്തിന്റെ യഥാർത്ഥ അടിത്തറ എന്ന് നാം ഓർക്കണം. അവരെ എല്ലാവരെയും നമുക്ക് ഈ ഒരു പ്രത്യേക ദിനത്തിൽ സ്മരിക്കുകയും ആദരിക്കുകയും ചെയ്യാം അല്ലെ. അപ്പൊ എന്തായാലും ഇന്നത്തെ ചെറിയ വലിയ വർത്തമാനത്തിലൂടെ വൈൻഡപ്പിലോട്ട് പോകേണ്ട സമയമായിരിക്കാണ്. അപ്പൊ എനിക്കെന്തായാലും ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകണം. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. സോ ആരും എങ്ങും പോകരുത്, വീണ്ടും ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പോവുകയാണ്. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രിയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജി സുൽത്താന സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
1: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
2: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പയങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: കൊട്ടാരക്കരയിലെ കാർമൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പ്ലേ സ്കൂൾ മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പാഠ്യ വിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന കാർമൽ സ്കൂളിൽ റോബോട്ടിക്സ്, വെർച്വൽ റിയാലിറ്റി ക്ലാസ് റൂം കൂടാതെ ജില്ലയിലെ ഏറ്റവും വലിയ ഇൻഡോർ ബാസ്കറ്റ്ബോൾ കോർട്ടും കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നു. കാർമൽ സ്കൂൾ, കടലാവിള, കൊട്ടാരക്കര. കോൺടാക്ട് 9400628550.
4: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: morning and welcome to Music Mappas with me, RJ Elkutty.
1: Music Mappas.
0: സോ എൻ്റെ കയ്യിൽ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് റിലീസ് ചെയ്തിട്ടുള്ള സിനിമകളിലെ പാട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളതെല്ലാം കേൾക്കാനായിട്ട് റെഡിയാണെങ്കിൽ ഞാൻ നിങ്ങളെ അത് കേൾപ്പിച്ചു തരാനും റെഡിയായിട്ടാണ് ദാ മ്യൂസിക് മപ്പാസിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ ആദ്യം തന്നെ കേൾക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയും ഒക്കെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടായിരുന്ന പാട്രിയോട്ട് എന്ന മൂവിയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുമായിട്ടാണ് കേട്ടോ. ഇന്നലകൾ എന്നാണ് ഈ ഒരു പാട്ട് ടൈറ്റിൽ ചെയ്തിരിക്കുന്നത്.

ജോബ് കുര്യന്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വോയിസിലാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. നമ്മുടെ സുഷിൻ ശ്യാമിന്റെ ഗംഭീരമായിട്ടുള്ള ആ ഒരു സംഗീതം നമുക്ക് ഈ ഒരു പാട്ടിൽ ആസ്വദിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് വിനായക് ശശികുമാറാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് പെൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു പാട്ടിന്റെ വീഡിയോ കാണുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കര സങ്കടം എന്ന് വെച്ചാൽ ആ ഒരു ഇമോഷൻ ആയിരിക്കും നമുക്ക് മനസ്സിലൂടെ ഇങ്ങനെ പോവുക. പ്രത്യേകിച്ചും ജോബ് കുര്യൻ നല്ലൊരു ഇമോഷൻ ആ ഒരു പാട്ടിന് കൊടുത്തുകൊണ്ടാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത് കേട്ടോ. സോ നമുക്ക് കേൾക്കുമ്പോഴും അതേ ഒരു ഫീല് തന്നെയാണ് ഈ ഒരു പാട്ടിലൂടെ ലഭിക്കുന്നത്. ആൻഡോ ജോസഫ് ഫിലിം കമ്പനിയും മഹേഷ് നാരായണനും ചേർന്നുകൊണ്ടാണ് ഈ ഒരു സിനിമ നമ്മളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ലാലേട്ടനും മമ്മൂക്കിയും ഫഹദ് ഫാസിലും കുഞ്ചാക്കോ ബോബനും നയൻതാരയും രേവതിയും ഒക്കെ ഒന്നിച്ചിട്ടുണ്ടായിരുന്ന ഒരു സിനിമയാണ്. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ദ വൺ ആൻഡ് ഓൺലി മഹേഷ് നാരായണൻ. ആൻഡ് ഒരു മിക്സഡ് റിവ്യൂസ് ഒക്കെ തന്നെയാണ് ഈ ഒരു സിനിമയെ പറ്റി ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതും. തിയേറ്ററിൽ ഇപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് പാട്രിയോട്ട് എന്നുള്ളത്. സോ സുഷിൻ ശ്യാമിന്റെ ഗംഭീരമായിട്ടുള്ള മ്യൂസിക്കൽ, ജോബ് കുര്യന്റെ ഗംഭീരമായിട്ടുള്ള ശബ്ദത്തിൽ, വിനായക് ശശികുമാറിന്റെ അതിഗംഭീരമായിട്ടുള്ള ലിറിക്സിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഇന്നലകൾ എന്ന പാട്ട് നമുക്ക് കേൾക്കാം. മ്യൂസിക് മുപ്പാസിലൂടെ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. Thank you.

മുറിയിൽ നിന്നാണ് അയാൾ സംസാരിക്കുന്നത്. ഓരോ ഉപരിതലവും ഒരു ചെവിയാണത്രേ, ഓരോ നിശബ്ദതയും സംഭരിക്കപ്പെടുന്നത്രേ. ലോകത്തെ നോക്കാനാണ് അയാൾ ജനാലകൾ കണ്ടുപിടിച്ചത്.

ഒരു മുറിയിലെ ചിരി, മറ്റൊരു വീട്ടിലെ വിനോദം, ഒരു മുറിയിലെ കരച്ചിൽ, മറ്റൊരു മുറിയിലെ വാർത്ത. നിങ്ങളുടെ മനസ്സും മനസ്സിലിരിപ്പും ആരുടെയോ മേശപ്പുറത്തെ ഒരു തുറന്ന ഫയൽ. നിഴലുകൾ വിപണിയിലായിരുന്നു, ചിന്തകളും അളക്കപ്പെടുകയായിരുന്നു. യന്ത്രങ്ങൾ

അതിന്റെ അറയായിരുന്നത്രേ. ആർക്കോ കറന്നെടുക്കാൻ കറവ മറ്റുമ്പോൾ അറുത്തെടുക്കാൻ. ഡിസ്റ്റോപ്പിയൻ അനിമൽ ഫാം അല്ല, അയാളും അയാളെ പോലെയുള്ള പലരും നിങ്ങളും ഞാനും ഒക്കെ കഴിയുന്ന യഥാർത്ഥ മനുഷ്യ ഫാം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ലോകം മുഴുവൻ നമ്മെ കൈവിടുമ്പോഴും തളരാതെ ചേർത്ത് പിടിക്കുന്ന ഒരേ ഒരു ഹൃദയം, വാക്കുകൾക്ക് വിവരിക്കാൻ കഴിയാത്തത്ര ആഴമുള്ള സ്നേഹത്തിന്റെ കടൽ, വീണുപോകുമ്പോൾ താങ്ങായും തോൽക്കുമ്പോൾ തണലായും കൂടിയുള്ള ആ പുണ്യം.

പറഞ്ഞു വരുന്നത് ഹംനേ വഹീൻ ലഗായേ ദിൽ എന്ന് പറയുന്ന പാട്ടാണ് കേട്ടോ. ഈ പാട്ടിന്റെ ഒറിജിനൽ ക്രെഡിറ്റ്സ് നോക്കുവാണെങ്കിൽ ദേവസാധനയാണ് ഈ ഒരു പാട്ട് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ക്രിഷ് മൊണ്ടാലും കിഷോർ മൊണ്ടാലും ചേർന്ന് പാടിയിരിക്കുന്ന ഒരു പാട്ടാണ്. കുനാൽ വർമ്മയാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് എഴുതിയിട്ടുള്ളത്. ഈ രണ്ട് ബ്രദേഴ്സിനെ, അതായത്

ഇങ്ങനെ വന്നു പോവാറുണ്ടല്ലോ. സോ നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള രണ്ട് മുഖമാണ് ഈ കൃഷ് മൊണ്ടാലിന്റെയും കിഷോർ മൊണ്ടാലിന്റെയും. ഇവരുടെ പാട്ടാണ് ശരിക്കും ഹംനേ വഹി ലഗായേ ദിൽ എന്നുള്ളത്. പക്ഷെ ഈ പാട്ട് ദാ ഇപ്പോ നമ്മളുടെ ആയുഷ്മാൻ ഖുറാനയും സാറ അലിഖാനും വാമിക ഗബ്ബിയും ഒക്കെ ചേർന്ന് അഭിനയിക്കുന്ന പതി പത്നി ഓർ വോ ദോ എന്ന് പറയുന്ന സിനിമയിൽ വന്നിട്ടുണ്ട്. സോ ആ ഒരു പാട്ടാണ് നമ്മൾ നമ്മുടെ മ്യൂസിക് മൊപ്പാസിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത് ബച്ചയും ഹിതേനും ചേർന്നുകൊണ്ടാണ്. ആൻഡ് ഇതിനകത്തൊരു റാപ്പ് പോർഷൻ വരുന്നുണ്ട്, അത് കമ്പോസ് ചെയ്തിട്ടുള്ളതും ബാദ്ഷയാണ്. ആൻഡ് മ്യൂസിക് അറേഞ്ച് ചെയ്തിരിക്കുന്നതും ബാദ്ഷയാണ്. ആൻഡ് ദ സിംഗേഴ്സ് ആർ ബാദ്ഷ, കൃഷ് മൊണ്ടാൽ, കിഷോർ മൊണ്ടാൽ, ഇപ്സിത എന്നിവരൊക്കെ ചേർന്നുകൊണ്ടാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത് കേട്ടോ. മുദാസർ അസീസിന്റെ സിനിമയാണ് പതി പത്നി ഓർ വോ ദോ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ഭൂഷൺ കുമാർ, രേണു രവി ചോപ്ര, കൃഷ്ണൻ കുമാർ, ജൂനോ ചോപ്ര എന്നിവർ ചേർന്നുകൊണ്ടാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സോ മെയ് 15th വേൾഡ് വൈഡ് റിലീസിനായിട്ട് ഈ ഒരു സിനിമ കാത്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു പാട്ട് ഭയങ്കരമായിട്ടും വൈറൽ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്ന ഒരു പാട്ടാണ്. സോ ഇനി ഈ ഒരു സിനിമയിൽ കൂടിയും നമുക്ക് ഈ ഒരു പാട്ട് കേട്ട് ആസ്വദിക്കാനായിട്ട് പറ്റുന്നതാണ്. സോ നമുക്ക് ഈ പാട്ട് കേൾക്കാം. മ്യൂസിക് മൊപ്പാസിലൂടെ ഇതുപോലെ അടിപൊളിയായിട്ടുള്ള ട്രാക്കുകളൊക്കെ പുറകെ പുറകെ വരുന്നുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രിയ FM 90.

നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും.

0: ഡിമോസ് ഫർണിച്ചർ പുലമൺ കൊട്ടാരക്കര.
1: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
2: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.

0: We are back on Music Mappas with me, RJ Elikuti.
1: Music Mappas.
0: புதுப்புத்தன் சினிமாவிலே புதுப்புத்தன் ட்ராக்குகளான நம்மள மியூசிக் மப்பாஸிலோட கேட்டு கொண்டிருக்கிறது. அப்போ நம்ம அடுத்ததாயிட்டு கேட்கானாயிட்டு போகுறத ஈடே நம்மடே மியூசிக் வேர்ல்ட் ഭരിച്ചിട്ടുണ്ടായിരുന്ന ഒരു പാട്ടാണ്. വാഴ 2 എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്ത കാര്യം നമ്മൾ എല്ലാവരും അറിഞ്ഞതാണ്, എല്ലാവരും പോയി കണ്ടതാണ്. ആൻറ്റി ഇതിലെ പാട്ടുകളെല്ലാം ഗംഭീരമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ എല്ലാവരുടെയും ചുണ്ടുകളിലെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ മൂളിക്കൊണ്ട് നടക്കുന്ന ഒരു പാട്ട് കൂടിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു വാഴ 2 പാട്ടുകളെല്ലാം. സോ അതിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്ന പാട്ടുകളൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ചു നോക്കുമ്പോൾ അതിലൊരു പാട്ട് നമ്മളെല്ലാവരും കൂടി അങ്ങ് ഏറ്റെടുത്ത് തൂക്കിയായിരുന്നു. ആ പാട്ടാണ് കേൾക്കാനായിട്ട് പോകുന്നത് കേട്ടോ.

ഇതേത് പാട്ടപ്പാ എന്നിങ്ങനെ ഇപ്പോഴും കൺഫ്യൂഷൻ അടിക്കുന്നുണ്ടെങ്കിൽ വാഴ ടൂവിലെ തൂക്കി എന്ന പാട്ടിനെ പറ്റിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ ഒരു പാട്ടിന്റെ വീഡിയോ ഇതായിപ്പോ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസമായിരുന്നു വാഴ ടു ഒ ടി ടിയിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തിയേറ്ററിനകത്ത് കിട്ടിക്കൊണ്ടിരുന്നതിനെക്കാട്ടിലും ഗംഭീരമായിട്ടുള്ള റെസ്പോൺസ് ആണ് ഒ ടി ടിയിൽ റിലീസ് ചെയ്തപ്പോഴത്തേക്കും കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആൻഡ് തിയേറ്ററിൽ മിസ്സായിട്ടുള്ളവർക്ക് ഒ ടി ടിയിൽ കാണാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. തിയേറ്ററിൽ കണ്ടവർക്ക് വീണ്ടും ഈ സിനിമ കാണണമെന്ന് ആഗ്രഹം തോന്നിയവർക്കും ഒ ടി ടിയിൽ റിലീസ് ചെയ്തപ്പോൾ ആ സിനിമ കാണാനായിട്ടുള്ള അവസരം ഉണ്ടായിരുന്നു. സോ ആ സിനിമയിലെ തൂക്കി എന്ന പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് മ്യൂസിക് മപ്പാസിലൂടെ. ഈ പാട്ട് പാടിയിരിക്കുന്നത് മാളവിക സുന്ദറാണ്, സബരീഷ് വർമ്മയുടെ വരികളാണ്. മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നതും അറേഞ്ച് ചെയ്തിരിക്കുന്നതും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതും അഴുക്കാടോ ആണ് കേട്ടോ. ആൻഡ് ഇതിലെ അഡീഷണൽ ലിറിക്സിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ആദർശ് അജിത്തും പിന്നെ അർക്കാടവും ചേർന്നുകൊണ്ടാണ്. അങ്കിത് മേനോന്റെ ഒരു മ്യൂസിക് സൂപ്പർവിഷനിലാണ് ഈ ഒരു പാട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. സോ നമുക്കറിയാം സവിൻ സാർ ഡയറക്ട് ചെയ്ത്, വിപിൻ ദാസ് റൈറ്റ് ചെയ്ത്, വിപിൻ ദാസ്, ഹരീസ് ദസ്മൻ, സാഹു, പി ബി അനീഷ്, ആദർശ് നാരായണൻ, ഐക്കൺ സ്റ്റുഡിയോസ് എന്നിവരെല്ലാവരും കൂടി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഇമോഷണലി നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് വാഴ ടു എന്നുള്ളത്. ഇതിൽ മ്യൂസിക് കമ്പോസേഴ്സിനെ നോക്കുമ്പോൾ ഒരുപാട് മ്യൂസിക് കമ്പോസേഴ്സ് ഈ ഒരു സിനിമയിലെ പാട്ടുകൾക്ക് ജീവൻ നൽകിയിട്ടുണ്ട്. മലയാളി മങ്കീസ്, രജത് പ്രകാശ്, പർവതീഷ്, പ്രദീപ്, സി മുത്തു, അർക്കാഡോ, ജാസിർ മുഹമ്മദ്, അങ്ങനെ ഇവരുടെ എല്ലാവരുടെയും ആ ഒരു മ്യൂസിക് മാജിക്, ആ ഒരു ബ്ലെൻഡ് നമുക്ക് ഈ ഒരു സിനിമയിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. സോ അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട, ഇപ്പോഴത്തെ കുട്ടികൾ എപ്പോഴും പാടി നടക്കുന്ന ഒരു പാട്ടായി മാറിയിട്ടുണ്ട് വാഴ ടുവിലെ തൂക്കി എന്നുള്ള പാട്ട്. അപ്പൊ നമുക്ക് മാളവികയുടെ വോക്കൽസിൽ ആ പാട്ട് കേൾക്കാം നമ്മുടെ മ്യൂസിക് മപ്പാസിൽ ഓൺലി ഓൺ ആശ്രയ FM 90.4.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBSE സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746565440.

0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ലോകം മുഴുവൻ നമ്മെ കൈവിടുമ്പോഴും തളരാതെ ചേർത്ത് പിടിക്കുന്ന ഒരേ ഒരു ഹൃദയം, വാക്കുകൾക്ക് വിവരിക്കാൻ കഴിയാത്തത്ര ആഴമുള്ള സ്നേഹത്തിന്റെ കടൽ, വീണുപോകുമ്പോൾ താങ്ങായും തോൽക്കുമ്പോൾ തണലായും കൂടിയുള്ള ആ പുണ്യം.

0: അങ്ങനെ മലയാളം പാട്ടും ഹിന്ദി പാട്ടും ഒന്നും മാത്രം കേട്ടാ പോരല്ലോ, എന്നാ പിടിച്ചോ ഒരു തെലുങ്ക് പാട്ട്. നമ്മുടെ മ്യൂസിക് മുപ്പാസൽ വിത്ത് മീ ഹാഴ്ചി ഏലിക്കുട്ടി. നമ്മുടെ ജി വി പ്രകാശ് കുമാർ മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ള അലലേ അലലേ എന്നുള്ള പാട്ടാണ് നമ്മള് ഇനി മ്യൂസിക് മപ്പാസിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഫ്രം ദ മൂവി ശ്രീനിവാസ മംഗപുരം.
1: മ്യൂസിക് മപ്പാസ്.

അജയ് ഭൂപതി ഡയറക്ട് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് ശ്രീനിവാസ മംഗപുരം എന്നുള്ളത്. ആൻഡ് ഈ ഒരു പാട്ട് ഇസ് എ ബ്ലെൻഡ് ഓഫ് മെലഡി, ഇമോഷൻ ഒക്കെയാണ്. ആൻഡ് ഓൾസോ ക്യാപ്ചറിംഗ് ദ എസൻസ് ഓഫ് ലവ് ആൻഡ് ഡിവോഷൻ. ശ്രീനിവാസ മംഗപുരം ഒരു അപ്കമിംഗ് ലവ് ഡ്രാമ സിനിമയാണ്. ഈ സിനിമയിൽ അഭിനയിക്കുന്നത് ജയകൃഷ്ണയും അതുപോലെ തന്നെ റാഷ തഥാനിയും ചേർന്നുകൊണ്ടാണ്. രണ്ടുപേരുടെയും ഫസ്റ്റ് മൂവിയാണ് കേട്ടോ ശ്രീനിവാസ മംഗപുരം എന്നുള്ളത്. ആൻഡ് ദിസ് മൂവി ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ജെമിനി കിരൺ അണ്ടർ ദി ബാനർ ചന്ദ മാമ കഥാലു പിക്ചേഴ്സ്. സോ നമ്മുടെ നാഷണൽ അവാർഡ് വിന്നിംഗ് കമ്പോസർ ആയിട്ടുള്ള ജി വി പ്രകാശ് കുമാറിന്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോമ്പോസിഷൻ ആണ് ശ്രീനിവാസ മംഗപുരം എന്ന സിനിമയിലെ അലലേ അല്ലേ എന്നുള്ള ഈ ഒരു പാട്ട്. ജി വി പ്രകാശ് കുമാറും ഹരിപ്രിയയും ചേർന്നുകൊണ്ടാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. ആൻഡ് ദ ലിറിക്സ് ഇസ് പെൻഡ് ബൈ ശ്രീമണി. സോ ലെറ്റ്സ് ലിസൺ ടു ദിസ് ട്രാക്ക് ഓൺ മ്യൂസിക് മപ്പാസ് ഓൺ ലിയോണാ ശ്രീ FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

സിജു വിൽസൺ, ദൃശ്യ രഘുനാഥ്, അശ്വിൻ കെ കുമാർ, ജഗദീഷ് എന്നിവരൊക്കെ ചേർന്ന് അഭിനയിക്കുന്ന ഒരു സിനിമയാണ് ഡോസ്. ആൻഡ് ദിസ് മൂവി ഈസ് ഡയറക്റ്റഡ് ബൈ അഭിലാഷ് ആർ നായർ. നമ്മുടെ ഗോപി സുന്ദർ സാറാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത്. റഫീഖ് അഹമ്മദിന്റേതാണ് വരികള്. സ്വർണ കേസും മുഹമ്മദ് മക്ബൂൽ മൻസൂറും ചേർന്നുകൊണ്ടാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. ഷാൻഡോ തോമസ് ആണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് കോ പ്രൊഡ്യൂസ്ഡ് ബൈ അങ്കിത് ത്രിവേദി. ആൻഡ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡി ഒ പി ഇസ് ഡൺ ബൈ വിഷ്ണു പ്രസാദ്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്ലോ പേസ് പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, സ്ലോ പേസ് മെലോഡിയസ് പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടായിരിക്കും എവിടെയോ കണ്ടതല്ലേ എന്ന് പറയുന്ന ഡോസ് എന്ന സിനിമയിൽ ഈ ഒരു പാട്ട്. ആൻഡ് ആസ് യൂഷ്വൽ നമ്മുടെ ഗോപി സുന്ദർ സാറിന്റെ ഒരു സ്പെഷ്യൽ ടച്ചും നമുക്ക് ഈ ഒരു പാട്ടിൽ ഫീൽ ചെയ്യാനായിട്ട് പറ്റൂട്ടോ. സോ ലെറ്റ്സ് ഡൈവ് ഇൻ ടു ദിസ് സൂപ്പർ മെലോഡിയസ് സോങ് ഓൺ മ്യൂസിക് മാപ്പേഴ്സ് ഓൺലി ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

കയാൽ ചന്ദ്രനെ നായകനാക്കിയിട്ട് രാജാദുരൈ സിംഗം സംവിധാനം ചെയ്യുന്ന സിംഗ എന്ന തമിഴ് ചിത്രത്തിലെ റിവ്യൂകളായ ട്രാക്കാണ് നമ്മൾ ഇനി കേൾക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ മ്യൂസിക് മപ്പാസിൽ വിത്ത് മീ ആർ ജെ എലിക്കുട്ടി.

മണി അമുതവൻ എഴുതിയ വരികൾക്ക് മനോജ് ചിന്നസ്വാമി സംഗീതം പകർന്ന് സത്യപ്രകാശ് പാടിയിട്ടുള്ള മുത്തേ എന്ന് തുടങ്ങുന്നൊരു പാട്ടാണ് കേട്ടോ ഇത്. നമ്മുടെ മലയാളത്തിലെ താരങ്ങളായിട്ടുള്ള സിജ, റോസ്, മീനാക്ഷി, രവീന്ദ്രൻ എന്നിവരൊക്കെ നായകരായിട്ട് പ്രത്യക്ഷപ്പെടുന്ന ഒരു സിനിമ കൂടിയാണ് സിൻഗ എന്ന ഈ ഒരു തമിഴ് മൂവി. ആൻഡ് മറ്റൊരു ഹൈലൈറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞു നായക്കുട്ടിയും ഈ ഒരു ചിത്രത്തിന്റെ ടൈറ്റിൽ കഥാപാത്രമായിട്ട് എത്തുന്നുണ്ട് കേട്ടോ. ആദിത്യ കദർ, അരിസ്റ്റോ സുരേഷ് എന്നിവരുടെ കൂടെ ഒരു കൂട്ടം പുതുമുഖങ്ങളും ഈ ഒരു ചിത്രത്തിലെ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് സിംഗ എന്ന ഈ തമിഴ് മൂവിയുടെ. സോ നമ്മളിപ്പോ കേൾക്കാനായിട്ട് പോകുന്ന ഈ ഒരു മുത്തേ എന്ന് പറയുന്ന പാട്ട് ബേസിക്കലി ഒരു ലവ് ട്രാക്ക് ആണ്. രുദ്രം സിനിമാസ്, എസ്

പാട്ട് ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്ന ഒരു പാട്ട് കൂടിയാണ് കേട്ടോ. സോ അതിന്റെ ബാക്കിയായിട്ടാണ് ദാ ഇപ്പോ സിന്ത എന്ന സിനിമയിലെ മുത്ത എന്ന് തുടങ്ങുന്ന ഈ ഒരു പാട്ടും റിലീസ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് എന്തായാലും ഈ ഒരു പാട്ട് കേൾക്കാം. മ്യൂസിക് മപ്പാസിലൂടെ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90.9 നാട്ടാർക്കൊപ്പം.

0: You are listening to Ashray FM 90 Nadinuppam Natargopam.
1: Nammude Dimos Furniture il Mass Vishu class offer. Adhe ini vendathathu koduthu vendathu vaangam. April 1 mudal June 30 vare mega exchange melayana Dimos ningalkkayi orukkirikkunnathu. Santoshavartha Dimos Furniture pol Tiruvellayilum. ഡിമോസ് ഫർണിച്ചർ പുലമൺ കൊട്ടാരക്കര.
2: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായി എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
3: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.
4: ചോളമുത്ത കുറുമ്പി റിങ്ങിന് സ്വത്തുമേ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ശരിക്കും മാറ്റുരച്ചു നോക്കിയാൽ എന്തിനേക്കാളും ഉയർന്നു നിൽക്കും പഴയ ഗാനങ്ങളല്ലേ.

ഓർമ്മകളെ പൊന്നാക്കി മാറ്റിയ പത്തരമാറ്റുള്ള പഴയ മനോഹരമായ ഗാനങ്ങൾ കേൾക്കാം എവർഗ്രീൻ ഹെഡ്സിലൂടെ. എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ആശ്രയ FM 90.

0: ദി മ്യൂസിക്കൽ സമ്രാട്, ദ മ്യൂസിക്കൽ മജീഷ്യൻ എന്നൊക്കെ കണ്ണും പൂട്ടി നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരാളാണ് എ ആർ റഹ്മാൻ സാർ. എ ആർ ആറിന്റെ മ്യൂസിക് ആണെന്ന് പറയുമ്പോഴത്തേക്കും ആ പാട്ടിനൊരു പ്രത്യേക ഫാൻ ബേസ് തന്നെ ഉണ്ടാവും. സോ എ ആർ ആർ മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെലോഡിയസ് ആയിട്ടുള്ള ഭയങ്കര രസകരമായിട്ടുള്ള ഒരു പാട്ടാണ് നമ്മൾ ഇനി മ്യൂസിക് മുപ്പാസിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മ്യൂസിക് മുപ്പാസ് വിത്ത് മീ ആർ ജെ ഏലിക്കുട്ടി.
1: മ്യൂസിക് മുപ്പാസ്.

പറഞ്ഞു വരുന്നത് ഇംതിയാസ് അലിയുടെ മെയിൻ വാപ്പസ് ആവുങ്ക എന്ന് പറയുന്ന സിനിമയിലെ മസ്കാര എന്ന് പറയുന്ന ഒരു പാട്ടാണ് കേട്ടോ. ദിസ് ഈസ് എ റൊമാന്റിക് ട്രാക്ക്. പക്ഷെ ഭയങ്കര രസമാണ് ഈ പാട്ട് കേട്ടോണ്ടിരിക്കാനും കണ്ടോണ്ടിരിക്കാനും. സോ ബേസിക്കലി ഈ പാട്ട് വിഷ്വലിയും അതുപോലെ തന്നെ കേൾക്കാനും ഒരു ഗംഭീര ട്രീറ്റ് തന്നെയാണ് കേട്ടോ നമുക്ക് തന്നിട്ടുള്ളത്. രണ്ട് ലവേഴ്സിന്റെ ഇടയിലുള്ള അൺസ്പോക്കൺ ആയിട്ടുള്ള ഫീലിംഗ്സിനെ എങ്ങനെയൊക്കെ പ്രസന്റ് ചെയ്യാൻ പറ്റുമോ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പാട്ടിലൂടെ കാണിക്കുന്നത്. സോ നമ്മുടെ എ ആർ റഹ്മാൻ സാറ് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ്. ഇർഷാദ് കാമിലാണ് ഈ ഒരു പാട്ട് വേണ്ടിയിട്ടുള്ള ലിറിക്സ് എഴുതിയിട്ടുള്ളത്. നിലഞ്ജന ഘോഷ്, ദസിതാഴും വേദാങ്ക് റെയ്നയും ചേർന്ന് ഈ പാട്ട് പാടിയിട്ടുണ്ട്. ഹിരാൽ വിരാടിയാണ് ഈ ഒരു പാട്ടിന്റെ മ്യൂസിക് സൂപ്പർവൈസർ ആയിട്ടുള്ളത്. ആൻഡ് ഈ ഒരു പാട്ടിന്റെ മിക്സിംഗ് ആൻഡ് മാസ്റ്റർ ഒക്കെ ചെയ്തിട്ടുള്ളത് പ്രതാവി ശിവശങ്കർ ആണ് കേട്ടോ. ആൻഡ് ഈ ഒരു പാട്ടില് ഫ്ലൂട്ട്, ഗിറ്റാറ്, ഡോലക്ക്, ബാസ്, അങ്ങനെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതും ഈ ഒരു പാട്ടിനൊരു പ്രത്യേകമായിട്ടുള്ള ഫീല് നൽകുന്നുണ്ട് കേട്ടോ. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇംതിയാസ് അലിയുടെ മൂവിയാണ് മെയിൻ വാപ്പസ് ആവുങ്ക എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ദിൽജിത്ത്, നസ്രുദ്ദീൻ, വേദങ്ക് റെയ്ന, സർവരി എന്നിവർ ചേർന്നുകൊണ്ടാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇംതിയാസ് അലിയും നൈനിക മഹത്താനിയും ചേർന്നുകൊണ്ടാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള തിരക്കഥ എഴുതിയിട്ടുള്ളത്. കിസ് മിസ് യാര ലായേ മസ്കാര എന്നാണ് കേട്ടോ ഈ ഒരു പാട്ട്. അപ്പൊ എന്തായാലും June 12th ഈ ഒരു സിനിമ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഒരു ഗംഭീരമായിട്ടുള്ള സിനിമയായിട്ട് മാറട്ടെ എന്ന് നമ്മൾ വിഷയമാണ്. ഒപ്പം തന്നെ നമുക്ക് മെയിൻ വാപ്പസ് ആവും കായിലെ മസ്കാര എന്ന ഈ ഒരു പാട്ട് കേൾക്കാം. ഓൺ മ്യൂസിക് മപ്പാസ് ഓൺ ലിയോണാശ്രയ FM 99 ഒപ്പം നാട്ടാർക്കൊപ്പം.

0: കാണാനും കാണാനും ഒക്കെയുള്ളൂ. ഏത് സിനിമയാണ്? നമ്മുടെ ബേസിൽ ജോസഫിന്റെ അതിരടി എന്ന് പറയുന്ന സിനിമ. യെസ്, ആ സിനിമയിലെ ഒരു പാട്ടാണ് നമ്മൾ മ്യൂസിക് മപ്പാസിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. വിത്ത് മീ ആർജെ എലിക്കുട്ടി.
1: മ്യൂസിക് മപ്പാസ്.

This song is titled as Patti Show Keto. Tomino Thomas, Basil Joseph, Sarin, Riya Shibu എന്നിവരൊക്കെ തകർത്ത് അഭിനയിച്ചിരിക്കുന്ന ഒരു സിനിമയാണ് അതിരടി. ആൻഡ് നമ്മൾ എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ആൻഡ് ദിസ് മൂവി ഈസ് ഡയറക്റ്റഡ് ബൈ അരുൺ അനിരുദ്ധൻ ആൻഡ് വിഷ്ണു വിജയ് ആണ് ഈ ഒരു സിനിമയിലെ മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ ഈ സിനിമയിലെ പട്ടി ഷോ എന്നുള്ള പാട്ടാണ് കേൾക്കാനായിട്ട് പോകുന്നത്. ദപ്സി, അറിഫ്, സുഹേൽ കോയ എന്നിവർ ചേർന്നാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. സുഹേൽ കോയയും അറിവിന്റെ

ചെയ്യുന്ന സിനിമയാണ് അതിരടി എന്നുള്ളത്. സമീർ താഹിറും ടോവിനോ തോമസും ആണ് കോ പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് വരുന്നത്. ആൻഡ് ദിസ് മൂവി ഇസ് റിട്ടൺ ബൈ പോൾസൺ സക്കറിയ ആൻഡ് അരുൺ അനിരുദ്ധൻ. സാമുവൽ ഹെൻറിയുടേതാണ് DOP ആൻഡ് ദ എഡിറ്റർ ഈസ് ചമ്മൻ ചാക്കോ. സോ നമുക്ക് അതിരടിയിലെ പട്ടി ഷോ എന്ന പാട്ട് കേൾക്കാം ഓൺ മ്യൂസിക് മപ്പാസ്. ആൻഡ് ഈ ഒരു പാട്ടോടുകൂടി നമ്മുടെ മ്യൂസിക് മപ്പാസിന്റെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. പുതു പുത്തൻ സിനിമകളിലെ അട്ടിപ്പൊളി പാട്ടൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കേൾക്കാം നെക്സ്റ്റ് വീക്കിലെ. ചിലതിനെ ആഴ്ചയിലേക്ക് സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

നമസ്കാരം, വെരി ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് വെൽക്കം ടു എവർഗ്രീൻ ഹിറ്റ്സ് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. എവർഗ്രീൻ ഹിറ്റ്സുമായിട്ട് ഇതാ എത്തിച്ചേർന്നിരിക്കുന്നത് RJ അനുഷയാണ് കേട്ടോ. ഇന്ന് മെയ് 10th. ഇന്നത്തെ ദിവസത്തിനും ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ വീട്ടിലെ യഥാർത്ഥ പോരാളിയെ ഓർക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ ഇന്ന്. മാതൃദിനം. അമ്മയില്ലാത്ത ഒരു ജീവിതമില്ലല്ലേ. അമ്മയില്ലാത്ത വീട് ശരിക്കും പറഞ്ഞാൽ ഒരു നിശബ്ദതയാണ്. ജന്മം നൽകിയ അമ്മയെ ഓർത്തുകൊണ്ട് തന്നെ ഇന്നത്തെ എവർഗ്രീൻ ഹിറ്റ്സിലൂടെ ഒരു ഹൃദയസ്പർശിയായ ഗാനത്തിലൂടെ നമുക്ക് ഈ ഒരു ഷോ എങ്ങ് സ്റ്റാർട്ട് ചെയ്താലോ. മലയാളത്തിലെ ഏറ്റവും ജനപ്രിയമായിട്ടുള്ള എവർഗ്രീൻ അമ്മ പാട്ടുകളിൽ ഒന്നാണ് അമ്മ മഴക്കാറിന് കണ്ണിറങ്ങു എന്ന പാട്ട്. 2008 റിലീസായ മാടമ്പി എന്ന ചിത്രത്തിലെ ഈ ഗാനം ഇന്നും മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ചിരിക്കുന്നു. ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഹൃദയസ്പർശിയായ വരികൾക്ക് എം ജയചന്ദ്രൻ മനോഹരമായ സംഗീതം നൽകി. ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് KJ യേശുദാസ് ആണ്. യേശുദാസിന്റെ ആത്മാവിനെ തൊടുന്ന ശബ്ദം ഈ ഗാനത്തെ കൂടുതൽ ആഴമുള്ളതാക്കുന്നു. അമ്മയുടെ സ്നേഹവും കരുതലും ത്യാഗവും വളരെ മനോഹരമായി ഈ ഒരു പാട്ടിൽ അവതരിപ്പിക്കപ്പെടുന്നു. ഒരു നിമിഷം കേട്ടാൽ പോലും സ്വന്തം അമ്മയുടെ ഓർമ്മകളിലേക്ക് നമ്മെ ഈ ഗാനം കൊണ്ടുപോകും. അമ്മയും മകനും തമ്മിലുള്ള വൈകാരിക ബന്ധവും തെറ്റിദ്ധാരണകളുടെ വേദനയും ഈ ഗാനത്തിൽ പ്രകടമാണ്. നോവായി പെയ്തിറങ്ങുന്ന അമ്മ സ്നേഹത്തിന്റെ അനുഭവം ഈ ഗാനത്തിലെ ഓരോ വരികളിലും നിറഞ്ഞു നിൽക്കുന്നു. നവാ ഖവൻസ് എന്ന രാഗത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഈ പാട്ട് സംഗീതാസ്വാദകർക്കും ഏറെ പ്രിയപ്പെട്ടതാണ്. മാതൃദിനത്തിൽ അമ്മയ്ക്ക് സമർപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഗാനങ്ങളിൽ ഒന്നായി ഈ ഗാനം തുടരുന്നു. അമ്മയെ ഓർത്തുപോകാൻ ഒരു പാട്ട് മതിയെന്ന് തെളിയിക്കുന്ന അമ്മ മഴക്കാരന് കണ്ണിറഞ്ഞു എന്ന പാട്ടിതാ എവർഗ്രീൻ ഹിറ്റ്സിൽ ആദ്യം. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

അമ്മയെ ഓർമ്മിപ്പിക്കുന്ന മലയാളത്തിലെ ഏറ്റവും മനോഹരമായ ഗാനങ്ങളിൽ ഒന്നാണ് എന്നമ്മയെ ഒന്ന് കാണാനെന്ന പാട്ട്. 2002 പുറത്തിറങ്ങിയ നമ്മൾ എന്ന ചിത്രത്തിലെ ഈ പാട്ട് ഇന്നും എല്ലാവരുടെയും മനസ്സിൽ ഇടം പിടിച്ചിരിക്കുന്നു. അമ്മയെ ഒന്ന് കാണാനും അമ്മയുടെ മടിയിൽ കിടക്കാനും ആഗ്രഹിക്കുന്ന ഒരു മകന്റെ മനസ്സാണ് ഈ ഗാനത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാട്ട് കേൾക്കുമ്പോൾ പലർക്കും സ്വന്തം അമ്മയെ ഓർമ്മ വരും. ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. മോഹൻ സിത്താര നൽകിയ സംഗീതം ഈ ഗാനത്തെ കൂടുതൽ ഹൃദയസ്പർശിയാക്കുന്നു. കെ ജെ യേശുദാസ് ആലപിച്ച ഈ ഗാനം കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലാണ് ലഭിക്കുന്നത്. ദാസേട്ടന്റെ ശബ്ദത്തിലെ ആ സ്നേഹവും നൊമ്പരവുമൊക്കെ ഈ പാട്ടിനെ വേറിട്ടതാക്കുന്നു. സിദ്ധാർത്ഥ് ഭരതൻ, ജിഷ്ണു രാഘവൻ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന താരങ്ങൾ. അമ്മയും മകനും തമ്മിലുള്ള സ്നേഹം വളരെ ലളിതമായി ഈ പാട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. കേൾക്കുന്നവരുടെ മനസ്സിൽ ചെറിയൊരു നൊമ്പരവും അതോടൊപ്പം വലിയൊരു സ്നേഹവും നിറയ്ക്കുന്ന ഈ പാട്ടെടുത്തതായി എവർഗ്രീൻ.

0: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
1: ശനിയാഴ്ച വാങ്ങാന്നേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
0: അതേനെ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
1: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
2: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
3: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBSE സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9744655440.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.
2: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

അമ്മയുടെ വാത്സല്യവും സ്നേഹവും അതിമനോഹരമായി പറയുന്ന ഗാനങ്ങളിൽ ഒന്നാണ് തങ്ക മനസ്സ് അമ്മ മനസ്സ് എന്ന പാട്ട്. 2005 പുറത്തിറങ്ങിയ രാപ്പകൽ എന്ന ചിത്രത്തിലെ ഈ പാട്ട് ഇന്നും മലയാളികൾ ഏറെ സ്നേഹത്തോടെ കേൾക്കുന്നു. ഒരു താരാട്ടുപാട്ടിന്റെ ഫീൽ നൽകുന്ന ഈ ഗാനം അമ്മയുടെ നന്മയും കരുതലും ഒക്കെ വളരെ മനോഹരമായി അവതരിപ്പിക്കുന്നു. അമ്മയുടെ സ്നേഹം എത്ര വിലപ്പെട്ടതാണ് എന്ന് ഓരോ വരികളും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയാണ്. മോഹൻ സിത്താരയാണ് ഈ പാട്ടിന് ഈണം നൽകിയിരിക്കുന്നത്. നീലാംബരി എന്ന രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഈ പാട്ട് ആലപിച്ചിരിക്കുന്നത് പി ജയചന്ദ്രൻ സാറാണ്. മമ്മൂക്ക, നയൻതാര, ശാരദ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് ഗംഭീരമാക്കിയ രാപ്പകൽ എന്ന സിനിമയിലെ ഈ മനോഹരമായ പാട്ടെടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സ്.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: കുട്ടികളുടെ ക്വാളിറ്റി എഡ്യൂക്കേഷനും ഓവറോൾ ഡെവലപ്മെന്റും ഉറപ്പു നൽകുന്ന റയൻസ് ഇംഗ്ലീഷ് സ്കൂളിൽ പ്രീ പ്രൈമറി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ അഡ്മിഷൻ തുടരുന്നു. സ്മാർട്ട് ക്ലാസ് റൂംസ്, ലൈബ്രറി, പ്ലേ ഏരിയ, ഒപ്പം ഡാൻസ്, മ്യൂസിക്, യോഗ, സ്പോർട്സ് തുടങ്ങി മികച്ച കോ കരിക്കുലർ ആക്ടിവിറ്റീസും. റയൻസ് ഇംഗ്ലീഷ് സ്കൂൾ, മാറനാട്, എഴുകോൺ, കൊട്ടാരക്കര.

മാതൃസ്നേഹത്തിന്റെ ആഴം മനോഹരമായി പറഞ്ഞു പോകുന്ന ഗാനങ്ങളിൽ ഒന്നാണ് അമ്മ കിളി കൂടുതൽ എന്ന പാട്ട്. 2003 പുറത്തിറങ്ങിയ അമ്മ കിളി കൂടെ എന്ന ചിത്രത്തിലെ ഈ പാട്ട് ഇന്നും മലയാളികളുടെ പ്രിയപ്പെട്ട മെലഡികളിൽ ഒന്നാണ്. കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് ഒരു ശാന്തതയും അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളും ഒക്കെ നിറയുന്ന നല്ലൊരു പാട്ട്. അമ്മയുടെ സ്നേഹവും കരുതലുമൊക്കെ വളരെ ലളിതമായ വരികളിലൂടെ ഈ ഗാനത്തിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. രവീന്ദ്രൻ മാഷ് സംഗീതം നൽകി കൈതപ്പുറം വരികൾ കുറിച്ച് MG ശ്രീകുമാർ പാടി മനോഹരമാക്കിയ ഈ പാട്ട് അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗാനമാണ്. മാതൃദിനത്തിൽ എല്ലാ അമ്മമാർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഈ പാട്ട് കേൾക്കാം. കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രേഫം 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
2: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
4: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
6: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ എഫ് എം 90 ഇനി ആകാശവാണി വാർത്തകൾ.
2: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. രാജ്യവികസനത്തിനും അന്താരാഷ്ട്ര വെല്ലുവിളികൾ നേരിടുന്നതിനും രാജ്യം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം അന്തിമഘട്ടത്തിൽ, പാർട്ടി ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനം ഉടൻ. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും തമിഴക വെറ്ററി കഴകം അധ്യക്ഷനുമായ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യ മുന്നൊരുക്കം വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം. അത്യാധുനിക യുദ്ധസാങ്കേതിക വിദ്യയിൽ ഇന്ത്യയെ മുൻനിരയിലെത്തിക്കാൻ സഹായിക്കുന്ന സ്ക്രാംജെറ്റ് എഞ്ചിൻ പരീക്ഷണത്തിൽ നിർണായക നേട്ടവുമായി DRDO. ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനായി കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. രാജ്യവികസനത്തിനും അന്താരാഷ്ട്ര വെല്ലുവിളികൾ നേരിടുന്നതിനും രാജ്യം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബംഗളൂരുവിൽ ഒരു പൊതുപരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചരിത്രത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ 1st വാർഷികം രാജ്യം ആഘോഷിച്ചതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
3: ഓപ്പറേഷൻ സിന്ദൂർ കീ പഹലി വർഷഗാഠ മനായി ഹൈ.
2: ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഹൈദരാബാദിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി 9,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം ഉടൻ ഉണ്ടായേക്കും. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് ഉന്നതാധികാര സമിതി ഇന്നലെ ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ നടന്ന യോഗത്തിൽ മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധി, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, സംസ്ഥാനത്ത് നിന്നുള്ള മുതിർന്ന നേതാക്കൾ എന്നിവരും പങ്കെടുത്തു. അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും തമിഴക വെറ്ററി കഴകം അധ്യക്ഷനുമായ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു.
4: சட்டப்படி அமைக்கப்பெற்ற இந்திய அரசியல் அமைப்பின்பால் உண்மையான நம்பிக்கையும் மாறா பற்றும் கொண்டிருப்பேன் என்றும் இந்திய நாட்டின் ஒப்பில்லாத முழு முதல் ஆட்சியையும் ஒருமையையும் நிலை நிறுத்துவேன் என்றும் தமிழ்நாட்டு அரசின் முதலமைச்சராக உண்மையாகவும் உளச்சான்றின்படியும் என் கடமைகளை நிறைவேற்றுவேன் என்றும் பலதரப்பட்ட மக்கள் அனைவருக்கும் நேர்மையானதை செய்வேன் என்றும் ஆண்டவன் மீது ஆணையிட்டு உறுதிமொழிகிறேன்.
2: വിജയിയോടൊപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ബുധനാഴ്ചയ്ക്കകം നിയമസഭയിൽ വിശ്വാസവോട്ട് തേടാനും ഗവർണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശ്രീ ജോസഫ് വിജയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. തമിഴ്നാടിന്റെ വികസനത്തിനായി സംസ്ഥാന സർക്കാരുമായി ചേർന്ന് കേന്ദ്രം പ്രവർത്തിക്കുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു നിയമിച്ചു. നിയമനത്തെ തുടർന്ന് ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാഷ് നാഥൻ കേന്ദ്രഭരണ പ്രദേശത്ത് പുതിയ സർക്കാർ രൂപീകരിക്കാൻ ശ്രീ രംഗസ്വാമിയെ ക്ഷണിച്ചു. May 13 എൻ രംഗസ്വാമി പുതുച്ചേരി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. AINRCയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് 5th തവണയും ശ്രീ രംഗസ്വാമി അധികാരമേൽക്കുന്നത്. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3rd തവണയാണ് അധികാരത്തിലെത്തുന്നത്. അതേസമയം അസമിൽ BJP നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിന് പാർട്ടി MLA മാരുടെ യോഗം ഇന്ന് ഗുവാഹത്തിയിൽ ചേരും. ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിൽ ഓരോ സമ്മതിദായകനും പങ്കാളികളാകണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ തിരുപ്പതിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പശ്ചിമബംഗാൾ, അസം, കേരളം, പുതുച്ചേരി, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നടന്ന വിജയകരവും സമാധാനപരവുമായ തെരഞ്ഞെടുപ്പുകളിൽ ശ്രീ ഗ്യാനേഷ് കുമാർ സംതൃപ്തി പ്രകടിപ്പിച്ചു. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി എത്തിയ അദ്ദേഹം തിരുപ്പതി ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യം നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. കേന്ദ്ര ഏജൻസികളുടെ തയ്യാറെടുപ്പുകൾ, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, വിഭവങ്ങളുടെ വിന്യാസം, ഏജൻസികൾ തമ്മിലുള്ള ഏകോപനം എന്നിവ യോഗത്തിൽ വിലയിരുത്തും. സ്ക്രാംജെറ്റ് എഞ്ചിൻ പരീക്ഷണത്തിൽ നിർണായക നേട്ടവുമായി DRDO. ഹൈദരാബാദിൽ നടന്ന സ്ക്രാംജെറ്റ് കമ്പസ്റ്ററിന്റെ ദീർഘദൂര പരീക്ഷണം DRDO വിജയകരമായി പൂർത്തിയാക്കിയതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. തദ്ദേശീയമായി വികസിപ്പിച്ച ലിക്വിഡ് ഹൈഡ്രോ കാർബൺ ഇന്ധനമാണ് കമ്പസ്റ്ററിൽ ഉപയോഗിച്ചിട്ടുള്ളത്. രാജ്യത്തിന്റെ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ വികസന പരിപാടിക്ക് ശക്തമായ അടിത്തറയാണ് ഇതെന്ന് വിശേഷിപ്പിച്ച രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഈ നേട്ടത്തിൽ DRDOയെ അഭിനന്ദിക്കുകയും ചെയ്തു.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
2: കേരളം, മാഹി, ലക്ഷദ്വീപ്, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിലും അതിനോട് ചേർന്നുള്ള ലക്ഷദ്വീപിലും കേരള തീരത്തിന് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നു. ഇതിന്റെ സ്വാധീനത്താൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. എല്ലാ വർഷവും മെയ് മാസത്തിലെ രണ്ടാം ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര മാതൃദിനമായി ആചരിക്കുന്നത്. കുട്ടികളുടെ ക്ഷേമത്തിനായി ഉറക്കമില്ലാത്ത രാത്രികളും കഠിനാധ്വാനം ചെയ്യുന്ന പകലുകളും നീക്കിവയ്ക്കുന്ന എല്ലാ അമ്മമാരെയും ആദരിക്കുന്നതിന് ദിനാചരണം ലക്ഷ്യമിടുന്നു. ആഭ്യന്തര യുദ്ധങ്ങളിൽ പരിക്കേറ്റവരെ പാലിക്കുന്നതിനായി സേവനം നൽകിയ അന്ന ജാർവിസ് എന്ന സമാധാന സംരക്ഷക തന്റെ അമ്മയ്ക്കായി പ്രത്യേക സ്മാരകം തീർത്ത 1908 മുതലാണ് അന്താരാഷ്ട്ര മാതൃദിനാചരണം ആരംഭിക്കുന്നത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ട്രീനിഡാഡ് ആന്റ് ടൊബാഗോയിലെ നെൽസൺ ദ്വീപ് സന്ദർശിച്ചു. ട്രീനിഡാഡ് ആന്റ് ടൊബാഗോയിലെ പ്രധാനമന്ത്രി കമല പ്രസാദ് ബിസേസർ അദ്ദേഹത്തെ അനുഗമിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള കരാർ തൊഴിലാളികളായ ഗർമിറ്റിയാസ് ആദ്യമായി ട്രീനിഡാഡ് ആന്റ് ടൊബാഗോയിലെത്തിയ സ്ഥലമാണ് നെൽസൺ ദ്വീപ്. ഇവരുമായി ബന്ധപ്പെട്ട പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിന് ലക്ഷ്യമിട്ട് ഇന്ത്യയുടെ സഹായത്തോടെ നെൽസൺ ദ്വീപിൽ ആരംഭിക്കുന്ന പദ്ധതിക്ക് ഇരുവരും തുടക്കം കുറിച്ചു.
5: To join the launch of a quick impact project for the upgradation of cultural heritage on Nelson Island. India attaches a high importance to creating a database the Girmitia community and conducting research on this legacy. On Prime Minister Narendra Modi's direction, we are working to create a dedicated Girmitia Studies Center. I'm hopeful that this would help many of the people here in tracing their ancestral roots.
2: IPL cricket in the രണ്ട് മത്സരങ്ങൾ. ഉച്ചയ്ക്ക് 3:30 നടക്കുന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൗ സൂപ്പർ ജിങ്സിനെ നേരിടും. രാത്രി 7:30 റായ്പൂരിൽ നടക്കുന്ന രണ്ടാം മത്സരത്തിൽ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരു മുംബൈ ഇന്ത്യൻസുമായി ഏറ്റുമുട്ടും. വിവിധ മന്ത്രാലയങ്ങൾ, വകുപ്പുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയുടെ ഭാഗമായ ഔട്ട്സോഴ്സ് കരാർ ജീവനക്കാർക്ക് കൂടുതൽ സംരക്ഷണം ലഭ്യമാക്കാൻ ഉതകുന്ന നടപടികളുമായി കേന്ദ്ര സർക്കാർ. തൊഴിൽ ചട്ടം 2019 സെക്ഷൻ 17(1) അനുസരിച്ച് പ്രതിദിന വേതനം ഷിഫ്റ്റ് അവസാനിക്കുമ്പോഴും പ്രതിവാര വേതനം ആഴ്ചയിലെ അവധി ദിനത്തിന് മുൻപും പ്രതിമാസ വേതനം അടുത്ത മാസത്തെ 7 ദിവസത്തിന് ഉള്ളിലും ലഭ്യമാക്കണമെന്നും സർക്കാർ വ്യക്തമാക്കി. രാജ്യവികസനത്തിനും അന്താരാഷ്ട്ര വെല്ലുവിളികൾ നേരിടുന്നതിനും രാജ്യം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം അന്തിമഘട്ടത്തിൽ. പാർട്ടി ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനം ഉടൻ. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും തമിഴക വെട്രിക്കഴകവും അധ്യക്ഷനുമായ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യ മുന്നൊരുക്കം വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം. അത്യാധുനിക യുദ്ധ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയെ മുൻനിരയിലെത്തിക്കാൻ സഹായിക്കുന്ന സ്ക്രാംജെറ്റ് എഞ്ചിൻ പരീക്ഷണത്തിൽ നിർണായക നേട്ടവുമായി DRDO. ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനായി കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

എവർഗ്രീൻ ഹിറ്റ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ആർ ജെ അനൂഷയാണ്. മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു മനോഹരമായ മെലഡി സോങ് കേൾക്കാം അടുത്തതായി. പൊന്നൂഞ്ഞാലിൽ എന്ന് തുടങ്ങുന്ന ഗാനം 2013 റിലീസായ 6 സുന്ദരിമാരുടെ കഥ എന്ന ചിത്രത്തിലെ ഈ ഗാനം ഇന്നും സംഗീതാസ്വാദകർ ഏറെ ഇഷ്ടത്തോടെ കേൾക്കുന്ന പാട്ടാണ്. സ്നേഹവും കുടുംബ ബന്ധങ്ങളും വളരെ ഫീലോടുകൂടി അവതരിപ്പിക്കുന്ന ഒരു പാട്ട്. കേൾക്കുമ്പോൾ ഒരു നൊസ്റ്റാൾജിക് മൂഡ് നൽകുന്ന ഈ പാട്ട് അമ്മയുടെ സ്നേഹവും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയാണ്. സംഗീതം നൽകിയിരിക്കുന്നത് ദീപക് ദേവാണ്. മനോഹരമായ സംഗീത സംയോജനം ഈ ഗാനത്തെ കൂടുതൽ സൂതിങ് ആക്കുന്നു. പാട്ട് പാടിയിരിക്കുന്നത് കെ എസ് ചിത്ര, ജി വേണുഗോപാൽ, കല്യാണി മേനോൻ എന്നിവർ ചേർന്നിട്ടാണ്. മൂന്ന് ഗായകരുടെയും മധുരമുള്ള ശബ്ദം ഈ ഗാനത്തിന് ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. 6 സ്ത്രീകളുടെ ജീവിതവും അവരുടെ ബന്ധങ്ങളും പറയുന്ന സിനിമയിലാണ് ഈ ഗാനം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്നേഹവും കരുതലും കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളതയും ഒക്കെ ഈ ഒരു പാട്ടിൽ മനോഹരമായി അനുഭവിക്കാം. പഴയ ഓർമ്മകളിലേക്ക് കേൾക്കുന്നവരെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു സോഫ്റ്റ് മെലഡിയാണിത്. മാതൃദിനത്തിൽ കേൾക്കാൻ പറ്റിയ ഫീൽ ഗുഡ് ഗാനങ്ങളിൽ ഒരു പാട്ട്. കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര,
2: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.

ഏറ്റവും പ്രശസ്തമായ താരാട്ടുപാട്ടുകളിൽ ഒന്ന്. ഓമന തിങ്കൾ കിടാവോ, തലമുറകൾ കഴിഞ്ഞിട്ടും ഇന്നും മലയാളികളുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന ഒരു എവർഗ്രീൻ ലല്ലബിയാണിത്. കുഞ്ഞിനോടുള്ള അമ്മയുടെ വാത്സല്യവും സ്നേഹവും ഒക്കെ വളരെ മനോഹരമായി ഈ ഗാനത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. കേൾക്കുമ്പോൾ തന്നെ ഒരു ശാന്തതയും പഴയ ഓർമ്മകളുടെയും ഫീല് ഈ പാട്ടിൽ നിന്നും നമുക്ക് ലഭിക്കും. പാട്ടിന്റെ ഗാനരചയിതാവ് ഇരയിമ്മൻ തമ്പിയാണ്. 1813 തിരുവിതാംകൂർ മഹാരാജാവായ സ്വാതി തിരുനാൾ രാമവർമ്മയുടെ ജനനത്തോടനുബന്ധിച്ചാണ് അദ്ദേഹം ഈ പാട്ട് എഴുതിയത്. സ്വാതി തിരുനാളിന്റെ അമ്മയായ ഗൗരിലക്ഷ്മി ബായിക്കായിട്ട് എഴുതിയ പാട്ടാണ് കേട്ടോ ഇത്. നീലാംബരി എന്ന രാഗത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഈ ഗാനം വളരെ സൂത്തിങ് ആയിട്ടുള്ള ഒരു അനുഭവമാണ് നൽകുന്നത്. കുഞ്ഞിനെ ചന്ദ്രനോടും താമരപ്പൂവിനോടും നിലാവിനോടും ഉപമിക്കുന്ന അതിമനോഹരമായ വരികൾ ഈ ഗാനത്തിന്റെ പ്രധാന പ്രത്യേകത തന്നെയാണ്. മലയാള സാഹിത്യത്തിലും സംഗീതത്തിലും ഇന്നും വലിയ സ്ഥാനമാണ് ഈ ഒരു താരാട്ടുപാടിനുള്ളത്. എസ് ജാനകി അമ്മയും ചിത്രാമ്മയും ഈ ഒരു ഗാനം മനോഹരമായി ആലപിച്ചിട്ടുണ്ട്. അവരുടെ ശബ്ദത്തിൽ ഈ പാട്ട് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക മാധുര്യം തന്നെയാണ് അനുഭവപ്പെടുന്നത്. അമ്മ കുഞ്ഞിനെ ഉറക്കാൻ പാടുന്ന ഒരു സാധാരണ താരാട്ടിനേക്കാൾ കൂടുതലാണ് ഓമന തിങ്കൾ കിടാവോ എന്ന പാട്ട്. അമ്മയുടെ സ്നേഹത്തിന്റെ ശുദ്ധിയും കരുതലും ഒക്കെ നിറഞ്ഞ ഒരു ടൈംലെസ് ക്ലാസിക്കാണിത്. മലയാളികൾ എപ്പോഴും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഏറ്റവും മനോഹരമായ അമ്മ പാട്ടുകളിൽ നിന്നായി ഈ ഗാനം ഇന്നും തുടരുന്നു.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: കുട്ടികളുടെ ക്വാളിറ്റി എഡ്യൂക്കേഷനും ഓവറോൾ ഡെവലപ്മെന്റും ഉറപ്പു നൽകുന്ന റയൻസ് ഇംഗ്ലീഷ് സ്കൂളിൽ പ്രീ പ്രൈമറി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ അഡ്മിഷൻ തുടരുന്നു. സ്മാർട്ട് ക്ലാസ് റൂംസ്, ലൈബ്രറി, പ്ലേ ഏരിയ, ഒപ്പം ഡാൻസ്, മ്യൂസിക്, യോഗ, സ്പോർട്സ് തുടങ്ങി മികച്ച കോ കരിക്കുലർ ആക്ടിവിറ്റീസും. റയൻസ് ഇംഗ്ലീഷ് സ്കൂൾ, മാറനാട്, എഴുകോൺ, കൊട്ടാരക്കര.

0: അതെ, സിനിമ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? ലേറ്റസ്റ്റ് ഇറങ്ങുന്ന മൂവികളെ പറ്റി പുതുപുത്തൻ അപ്ഡേറ്റുകൾ അറിയണം എങ്കിൽ ഇതാ നിങ്ങൾക്കായി റിയൽ ചെക്ക്, ദ കംപ്ലീറ്റ് മൂവി ഷോ. എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെ ഓൺ യുവർ ആശ്രയ FM 90.
1: റിയൽ ചെക്ക്,
2: ഇറ്റ്സ് എവരിതിങ് സിനിമ.

2005 പുറത്തിറങ്ങിയ മകൾക്ക് എന്ന ചിത്രത്തിലെ ഈ ഗാനം ഇന്നും സംഗീതാസ്വാദകരുടെ പ്രിയപ്പെട്ട മെലഡിയാണ്. കേൾക്കുമ്പോൾ തന്നെ ഒരു ശാന്തതയും അമ്മയുടെ സ്നേഹത്തിന്റെ ഊഷ്മളതയും ഒക്കെ ഈ പാട്ട് നൽകും. അമ്മയുടെ കരുതലും സ്വർഗീയമായ ഭാവങ്ങളും മനോഹരമായി കോമൽത്തിണക്കിയ ഒരു പാട്ട്. ഗാനത്തിന് വരികൾ എഴുതിയത് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയാണ്. സംഗീതം നൽകിയിരിക്കുന്നത് രമേശ് നാരായണനും ചേർന്നിട്ടാണ്. മനസ്സിനെ തൊടുന്ന സംഗീതമാണ് ഈ ഗാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പാട്ട് പാടിയിരിക്കുന്നത് അഡ്നാൻ സാമിയും ഗായത്രിയും ഈ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അക്കാലത്ത് വലിയ ഹിറ്റായിരുന്ന ഈ ഗാനം ഇന്നും മലയാളികൾ ഏറെ സ്നേഹത്തോടെ കേൾക്കുന്ന ഒരു പാട്ടാണ്. ഇന്ന് ദേവഗ്രീൻ കിച്ചിലെ അവസാന ഗാനമായി ഈ പാട്ടാകട്ടെ നിങ്ങളുടെ കാന്തൂരം. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ RJ അനുഷ സൈനിങ് ഓഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: Check.
1: It's everything. Cinema.
0: Good afternoon. Welcome to Real Check, the complete movie show with me, RJ Anamika. Cinema in the Kekumbo, Namadeku Liluru Ave Shanale. From the big screen magic to the latest box office hits. Theatrical Ipo Thakar Thadikundikina latest releases. Namula Kattu waiting Aitala upcoming cinema updates. Pinna social media Thee Parikina trailer regalum, teaser regalum. Elam Kuduru Paka entertainment full meals and Namade Real Check in the E show. സോ സിനിമാ വിശേഷങ്ങൾ കേൾക്കാനായിട്ട് നിങ്ങൾ റെഡിയാണെങ്കിൽ പറയാനായിട്ട് ഞാനും റെഡിയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ മുഴുവൻ ഒറ്റ പേരേയുള്ളൂ, അത് മറ്റൊന്നുമല്ല നമ്മൾ മലയാളികൾ 17 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ബിഗ് സ്ക്രീനിൽ ഒരുമിച്ച് കണ്ട ആ മഹാത്ഭുതം. യെസ്, ലാലേട്ടനും മമ്മൂക്കയും ഒന്നിച്ച മഹേഷ് നാരായണന്റെ ഡയറക്ഷനിലെത്തിയ പേട്രിയറ്റ് എന്ന സിനിമ.
2: அது எப்படி சிவிலியன் கேஸுக்கு யூஸ் பண்றது உங்களுக்கு நியாயமா தோணுதா?
0: ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു ടിപ്പിക്കൽ മസാല മാസ് എന്റർടൈനർ ആണെന്ന് കരുതി ആരും തിയേറ്ററിൽ പോകരുത്. മറിച്ച് ഇതൊരു പക്ക എസ്പിയണേജ് ആക്ഷൻ ത്രില്ലർ ആണ് കേട്ടോ. ഗവൺമെന്റ് സർവൈലൻസ്, ഡേറ്റാ പ്രൈവസി തുടങ്ങി വളരെ സീരിയസ് ആയിട്ടുള്ള കറന്റ് റെലവൻസ് ഉള്ള ഒരു പൊളിറ്റിക്കൽ സബ്ജക്റ്റ് ആണ് മഹേഷ് നാരായണൻ ഈ സിനിമയിലൂടെ നമ്മളോട് പറയുന്നത്. കഥയിലേക്ക് വരികയാണെങ്കിൽ പെരിസ്കോപ്പ് എന്നൊരു സ്പൈ വയറും അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന സംഭവ വികാസങ്ങളുമാണ് സിനിമയുടെ മെയിൻ പ്ലോട്ട് ആയിട്ട് എത്തിയിട്ടുള്ളത്. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കുറച്ചൊരു സ്ലോ പേസ്ഡ് ആയിട്ടാണ് എല്ലാവർക്കും പൊതുവേ തോന്നിയിട്ടുള്ളത്. ആ ഒരു വേൾഡ് ബിൽഡിങ്ങിനും ക്യാരക്ടർ ഡെവലപ്മെന്റിനും വേണ്ടി ഡയറക്ടർ അത്യാവശ്യം നല്ല സമയം എടുത്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു മാസ് എലമെന്റ്സ് കുറച്ച് കുറവാണ്. പക്ഷേ ഇന്റർവെൽ കഴിഞ്ഞാൽ സിനിമയുടെ ഗിയർ അങ്ങോട്ട് മാറുകയാണ് കേട്ടോ. കാർ ചേസിംഗ്, ഷൂട്ട് ഔട്ട്സ്, കിടിലൻ ആക്ഷൻ സീക്വൻസുകൾ ഒക്കെ ആയിട്ട് ടെക്നിക്കൽ പെർഫെക്ഷന്റെ അങ്ങേയറ്റമാണ് സെക്കൻഡ് ഹാഫിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ആൻഡ് എഡിറ്റിംഗും ക്യാമറ വർക്കും ഒക്കെ ശരിക്കും ടോപ്പ് നോച്ച് ആണ് എന്ന് പറയാതെ വയ്യാട്ടോ. ഇനി ആക്ടിംഗ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ശരിക്കും ഒരു മാസ്റ്റർ ക്ലാസ് ആക്ടിംഗ് ആയിരുന്നു നമ്മൾ സ്ക്രീനിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ഡാനിയൽ ജെയിംസ് അഥവാ വിമതൻ എന്ന കഥാപാത്രമായിട്ട് നമ്മുടെ മമ്മൂക്ക അക്ഷരാർത്ഥത്തിൽ ജീവിക്കുകയായിരുന്നു ഈ ഒരു സിനിമയിൽ. അദ്ദേഹത്തിന്റെ ആ ഒരു പഴയ സ്വാഗൊക്കെ മാറ്റിവെച്ച് വളരെ റോ ആൻഡ് റീസ്ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത് പേട്രിയറ്റ് എന്ന സിനിമയിൽ.
3: നിങ്ങളുടെ ഫോണിൽ ഒരൊറ്റ ക്ലിക്ക്.
2: I don't know what is happening with my phone.
4: Periscope ശക്തിയിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ എന്റെ റെസ്പോൺസിബിലിറ്റി എനിക്കായിരുന്നു.
5: ഈ പ്രോഗ്രാം അവരെ സീക്രട്ടലി വാച്ച് ചെയ്യുന്നുണ്ടോ?
6: Periscope is an important program. പ്രൈവറ്റ് സെക്ടറിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുള്ള ടൂൾ.
0: ഇനി നമ്മുടെ ലാലേട്ടന്റെ കാര്യം പറയുകയാണെങ്കിൽ സ്ക്രീൻ പ്രസൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അദ്ദേഹത്തിന്റെ ആ കണ്ണുകൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. ആക്ഷൻ സീക്വൻസുകളൊക്കെ ലാലേട്ടന്റെ ആ ഒരു ഇന്റൻസിറ്റി ശരിക്കും വേറെ ലെവലായിട്ട് കാണിച്ചിട്ടുണ്ട് ഈ ഒരു സിനിമയിലൂടെ. ഇവർ രണ്ടുപേരും ഒന്നിച്ചുള്ള ആ ഒരു കോമ്പിനേഷൻ സീൻസുകളെ തിയേറ്ററിൽ ഉണ്ടാക്കിയിട്ടുള്ള ഓളം അത്ര ചിലറിയൊന്നുമല്ല. ഇവർക്ക് പുറമെ ഒരു ട്രബിൾഡ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ക്യാരക്ടറായിട്ട് നമ്മുടെ ഫാഫയും അതുപോലെ തന്നെ കുഞ്ചാക്കോ ബോബനും നയൻതാരയും ഒക്കെ തങ്ങളുടെ റോളുകൾ ഗംഭീരമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് സുഷിൻ ശ്യാമിന്റെ മ്യൂസിക് ആണ്. ആ ഒരു ബിജിഎം സിനിമയുടെ ത്രില്ലിംഗ് മൂഡിനെ നന്നായിട്ട് എലവേറ്റ് ചെയ്തിട്ടുണ്ട്. സോ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ചെറിയ ചില ലാഗുകളൊക്കെ ഉണ്ടെങ്കിലും പേട്രിയറ്റ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഒരു സോളിഡ് ബ്ലോക്ക് ബസ്റ്റർ മൂവിയാണ്. ലാലേട്ടനെയും മമ്മൂക്കയും ഒരേ ഫ്രെയിമിൽ ഇങ്ങനെ ഒരു കിടലൻ സബ്ജക്റ്റിൽ കാണുക എന്നത് തന്നെ സിനിമാ പ്രേമികളെ സംബന്ധിച്ച് വലിയൊരു എക്സ്പീരിയൻസ് ആണല്ലേ. അതുകൊണ്ട് സമയം കിട്ടുമ്പോൾ ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.
7: Someone is helping him.
8: ഞങ്ങളുടെ സൗഹൃദം തുടങ്ങിയിട്ട് ഇന്നേ വരെ ഡാനി എന്നോട് ഒരു സഹായം ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ഒരു പ്രശ്നം വരുമ്പോ ചോദിക്കാതെ സഹായിക്കുന്നതല്ലേ സാർ ഒരു ഫൗജിയുടെ രീതി?
9: കീപ് ഇറ്റ് ലോ.
0: അപ്പോ ഈ സിനിമയിലെ ഒരു അടിപൊളി പാട്ടിനെ കേട്ടാലോ, സുഷിൻ ശ്യാമിന്റെ മ്യൂസിക്കൽ പവർ പാക്ഡ് ആയിട്ടുള്ള ആ ഒരു മാസ് ട്രാക്ക് ഇനി റീൽ ചെക്കിൽ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ കൊട്ടാരക്കര.
3: Thank you.

നിന്നാണ് അയാൾ സംസാരിക്കുന്നത്. ഓരോ ഉപരിതലവും ഒരു ചെവിയാണത്രേ, ഓരോ നിശബ്ദതയും സംഭരിക്കപ്പെടുന്നത്രേ. ലോകത്തെ നോക്കാനാണ് അയാൾ ജനാലകൾ കണ്ടുപിടിച്ചത്.

ഒരു മുറിയിലെ ചിരി, മറ്റൊരു വീട്ടിലെ വിനോദം, ഒരു മുറിയിലെ കരച്ചിൽ, മറ്റൊരു മുറിയിലെ വാർത്ത. നിങ്ങളുടെ മനസ്സും മനസ്സിലിരിപ്പും ആരുടെയോ മേശപ്പുറത്തെ ഒരു തുറന്ന ഫയൽ. നിഴലുകൾ വിപണിയിലായിരുന്നു, ചിന്തകളും അളക്കപ്പെടുകയായിരുന്നു. യന്ത്രങ്ങൾ

എന്റെ അറയായിരുന്നു അത്രേ. ആർക്കോ കറന്നെടുക്കാൻ കറവ മറ്റുമ്പോൾ അറുത്തെടുക്കാൻ. ഡിസ്റ്റോപ്പിയൻ അനിമൽ ഫാമല്ല. അയാളും അയാളെ പോലെയുള്ള പലരും നിങ്ങളും ഞാനും ഒക്കെ കഴിയുന്ന യഥാർത്ഥ മനുഷ്യ ഫാം.

0: check.
1: It's everything cinema.
0: യെസ് അങ്ങനെ റിയൽ ചെക്ക് ആണ് ആശ്രയ ഫോം 90 വിത്ത് മിയ ആർജെ അനാമിക. പുതു പുത്തൻ കലക്കൻ സിനിമകളുടെ വിശേഷങ്ങളാണ് റിയൽ ചെക്കിൽ. മിന്നൽ മുരളിക്ക് ശേഷം മലയാളികൾക്ക് ഇതാ ഒരു സൂപ്പർ ഹീറോയെ കൂടി കിട്ടിയിരിക്കുകയാണ് കേട്ടോ. യെസ്, കിരൺ നാരാണൻ ഡയറക്ട് ചെയ്ത് വിഷ്ണു ഉണ്ണികൃഷ്ണൻ നായകനായിട്ട് എത്തിയിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയാണ് റിവോൾവർ റിങ്കോ.
2: 81 or 82 ആണ് ഇന്ത്യാന ജോൺസ് എന്ന സിനിമ റിലീസ് ആവുന്നത്. അതിലൊരു ഫാൻ മെയ്ഡ് വേർഷൻ ഉണ്ട്. അതിന്റെ സീൻ ബൈ സീൻ അഡാപ്റ്റേഷൻ. നമ്മളെപ്പോഴുള്ള 3 കുട്ടികൾ, അതും അവരുടെ കയ്യിൽ അവൈലബിൾ ആയ സാധനങ്ങൾ വെച്ച്.
3: മിന്നൽ മുരളി ആൾറെഡി വന്നതല്ലേ?
2: എടി, ഈ മിന്നൽ മുരളി നമ്മളുടെ വേർഷൻ.
0: സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എല്ലാവരും എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും ഒരു സിനിമ പിടിക്കണം എന്ന് ആഗ്രഹിച്ചവരായിരിക്കും അല്ലെ. അങ്ങനെ മിന്നൽ മുരളി കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് ഒരു സൂപ്പർ ഹീറോ സിനിമ പിടിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന കുറച്ച് കുട്ടികളുടെയും അവർക്കൊപ്പം കൂടുന്ന പ്രിയേഷ് എന്നൊരു ചെറുപ്പക്കാരനെയും കഥയാണ് റിവോൾവർ റിങ്കോ. ഈ വ്യക്തി ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ ട്രാജഡി കാരണം തീരെ സൈലന്റ് ആയിട്ട് പോയിട്ടുള്ള തങ്ങളുടെ കൂട്ടുകാരൻ ഇയാനെ ആ ഒരു സങ്കടത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരാനായിട്ട് അവനൊരു കോൺഫിഡൻസ് കൊടുക്കാനായിട്ടും വേണ്ടിയാണ് ഈ കുട്ടികൾ സ്വന്തമായിട്ട് ഒരു സിനിമ എടുക്കാനായിട്ട് തീരുമാനിക്കുന്നത്. പക്ഷെ എങ്ങനെ തുടങ്ങണം, എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ അവർക്ക് ആർക്കും ഇല്ല കേട്ടോ. അവിടെയാണ് കുറച്ച് മ്യൂസിക് ആൽബങ്ങൾ മാത്രം ഡയറക്ട് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള നമ്മുടെ നായകൻ പ്രിയേഷിന്റെ എൻട്രി. വിഷ്ണു ഉണ്ണികൃഷ്ണനാണ് പ്രിയേഷ് എന്ന ക്യാരക്ടറായിട്ട് സ്ക്രീനിൽ എത്തുന്നത് കേട്ടോ.
4: മിന്നൽ മുരളി,
2: യെസ്. അപ്പൊ പറ്റൂലേ?
4: പിന്നെ എനിക്ക് വട്ടല്ലേ നിന്റെ ഒക്കെ മണ്ണ കളിക്ക് കൂട്ടുവെക്കാൻ.
5: അപ്പോ നിങ്ങളെനിക്ക് എത്ര തരും?

0: ായിട്ട് തന്നെ ഡയറക്ടർ ഇതിൽ കാണിക്കുന്നുണ്ട്. ഒപ്പം ലാലു അലക്സ്, ബിനു, ശശിറാം തുടങ്ങിയ സപ്പോർട്ടിംഗ് കാസ്റ്റും തങ്ങളുടെ റോളുകൾ വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ രഞ്ജിൻ രാജന്റെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും സിനിമയുടെ ആ ഒരു ഫീൽ ഗുഡ് വൈബിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫൈസൽ അലിയുടെ ക്യാമറ വർക്കും അയൂബ് ഖാന്റെ എഡിറ്റിംഗും എല്ലാം സിനിമയെ കൂടുതൽ എൻഗേജിംഗ് ആക്കുന്നുണ്ട്. ഇതൊരു മാസ് മസാല ആക്ഷൻ പടം ഒന്നുമല്ലെങ്കിലും 2 മണിക്കൂർ നമ്മളെ ചിരിപ്പിക്കാനായിട്ടും ഇമോഷണലി നമ്മളുമായിട്ട് കണക്ട് ായിട്ടും ഈ സിനിമയ്ക്ക് കഴിയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഫാമിലിക്കും കുട്ടികൾക്കും ഒരുപോലെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു പെർഫെക്റ്റ് എന്റർടൈനർ ആണ് റിവോൾവർ റിംഗോ എന്ന സിനിമ. ആക്ഷൻ.
1: ഗൈസ്, ഞാൻ അന്ന് പറഞ്ഞോലല്ല, എന്റെ കയ്യിൽ ശരിക്കും 10,000 രൂപയുണ്ട്.
0: ഇനി നമുക്ക് ഈ സിനിമയിലെ തന്നെ രഞ്ജൻ രാജു ഒരുക്കിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം റിയൽ ചെക്കിൽ.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ.

0: צ'ק.
1: It's everything. סינימה.
2: വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഫാമിലിയുമായിട്ട് ചിരിച്ച് കണ്ട് ഇറങ്ങാൻ പറ്റുന്ന ഒരു പക്ക റൊമാന്റിക് കോമഡി സിനിമയുടെ വിശേഷങ്ങളാണ് ഇനി റീൽ ചെക്കിൽ. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റീൽ ചെക്ക് ദ കംപ്ലീറ്റ് മൂവി ഷോ വിത്ത് മീ ആർ ജെ അനാമിക. പറഞ്ഞു വരുന്നത് ഷറഫുദ്ദീനും ബിന്ദു പണിക്കരുടെ മകൾ കല്യാണി പണിക്കരും മെയിൻ റോളിൽ എത്തിയിട്ടുള്ള മധു വിധു എന്ന സിനിമയെ കുറിച്ചാണ്. നവാഗതനായിട്ടുള്ള വിഷ്ണു അരവിന്ദ് സംവിധാനം ചെയ്ത ഈ ഒരു സിനിമ ഒരു ക്ലീൻ യു സർട്ടിഫിക്കറ്റ് ഫാമിലി എന്റർടൈനർ ആയിട്ടാണ് സ്റ്റേജുകളിൽ എത്തിയിട്ടുള്ളത്. ബിപിൻ മോഹനും ജയ് വിഷ്ണുവും ചേർന്ന് തിരക്കഥ ഒരുക്കിയിട്ടുള്ള മധു വിധു ഫസ്റ്റ് ഹാഫിൽ ഉടനീളം വളരെ എന്റർടൈനിങ് ആയിട്ടുള്ള സിറ്റുവേഷണൽ ഹ്യൂമറിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഷറഫുദ്ദീന്റെ പെർഫോമൻസ് തന്നെയാണ് കേട്ടോ. റൊമാന്റിക് കോമഡി എന്ന് പറയുന്നത് പുള്ളിയുടെ ഒരു കംഫർട്ട് സോൺ ആണ് എന്ന് തന്നെ പറയാം. ആ ഒരു നാച്ചുറൽ വാംത്തും കോമഡി ടൈമിങ്ങും ഒക്കെ ഷറഫുദ്ദീൻ പതിവ് പോലെ ഇവിടെയും ഗംഭീരമാക്കിയിട്ടുണ്ട്. ആൻഡ് നായികയായിട്ട് ബിഗ് സ്ക്രീനിൽ അരങ്ങേറ്റം കുറിച്ച കല്യാണി പണിക്കരും ഒരു മികച്ച സ്റ്റാർട്ടിംഗ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഇവരുടെ രണ്ടുപേരുടെയും ആ ഒരു കെമിസ്ട്രി സിനിമയുടെ വലിയൊരു പോസിറ്റീവ് തന്നെയാണ്.
3: ഈ വീക്കെൻഡ് അവളുടെ വീട്ടിൽ പോയി ഒന്ന് സംസാരിക്കും.
4: നിനക്കാരെ ഇഷ്ടം?
5: ഈ വീട്ടിൽ നമുക്ക് പെണ്ണുണ്ടോ?
3: കുഴപ്പമോ? ക്ലിയർ ആയിട്ട് പറ.
2: ഇനി സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് സിനിമ കുറച്ചുകൂടി ഇമോഷണൽ ആൻഡ് സെന്റിമെന്റൽ ഏരിയയിലേക്ക് കടക്കുന്നുണ്ട്. അവിടെ ചില സീനുകളിൽ ചെറിയൊരു ലാഗും പഴയ ചില ക്ലീഷകളും ഒക്കെ വരുന്നുണ്ടെങ്കിലും വീണ്ടും ആ ഒരു കോമഡി ട്രാക്കിലേക്ക് തന്നെ തിരിച്ചു പിടിച്ച് ഡയറക്ടർ പടത്തെ സേവ് ചെയ്തിട്ടുണ്ട്. ഷറഫുദ്ദീനും കല്യാണിക്കും പുറമെ ജഗദീഷ്, സായികുമാർ, അസീസ് നെടുമ്പങ്ങാട് തുടങ്ങിയ വലിയൊരു സപ്പോർട്ടിംഗ് കാസ്റ്റ് തന്നെ മധു വിധു എന്ന ചിത്രത്തിലുണ്ട്. എല്ലാവരും തങ്ങളുടെ റോളുകൾ വളരെ മികച്ച രീതിയിൽ തന്നെ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ വലിയ ലോജിക്കുകൾ ഒന്നുമില്ലാതെ കുറച്ചു നേരം റിലാക്സ് ചെയ്ത് ചിരിക്കാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു ബ്രീസി എന്റർടൈനിങ് മൂവിയാണ് മധു വിധു.
6: എന്നോടും എന്റെ കുടുംബത്തിനോടും നിനക്ക് എന്താടാ ഇത്ര പക?
2: ബോക്സ് ഓഫീസിലും നല്ലൊരു പോസിറ്റീവ് ആയുള്ള റെസ്പോൺസ് ആണ് ഫാമിലി ഓഡിയൻസിൽ നിന്നും ഈ ചിത്രത്തിന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോ ടെൻഷനൊക്കെ മാറ്റി വെച്ച് തിയേറ്ററിൽ പോയിട്ടൊരു നല്ല റൊമാന്റിക് കോമഡി എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു സിനിമയാണ് മധു വിധു. ഇനി നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം റീൽ ചെക്കിൽ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം +1 വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
1: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ലോകം മുഴുവൻ നമ്മെ കൈവിടുമ്പോഴും തളരാതെ ചേർത്ത് പിടിക്കുന്ന ഒരേ ഒരു ഹൃദയം, വാക്കുകൾക്ക് വിവരിക്കാൻ കഴിയാത്തത്ര ആഴമുള്ള സ്നേഹത്തിന്റെ കടൽ, വീണുപോകുമ്പോൾ താങ്ങായും തോൽക്കുമ്പോൾ തണലായും കൂടിയുള്ള ആ പുണ്യം.

0: check.
1: It's everything. Cinema.
0: യെസ് അങ്ങനെ മധുവിധു എന്ന സിനിമയിലെ കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ റിയൽ ചെക്ക് ദ കംപ്ലീറ്റ് മൂവി ഷോ വിത്ത് മീ ആർ ജെ അനാമിക. തിയേറ്ററുകളിൽ ഇപ്പോ പുതുമയുള്ള സിനിമകളുടെ ഒരു പൂരമാണല്ലേ. അപ്പോ അടുത്തത് നമ്മൾ പറയാനായിട്ട് പോകുന്ന ഒരു സിനിമ വിശേഷം എന്ന് പറയുന്നത് കാക്കി യൂണിഫോമിൽ നമ്മൾ അധികം കണ്ടിട്ടില്ലാത്ത തികച്ചും വ്യത്യസ്തനായിട്ടുള്ള ഒരു ഷെയ്ൻ നിഗത്തിനെയാണ് തിയേറ്ററുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. യെസ്, മെയ് 8 റിലീസ് ആയിട്ടുള്ള ദൃഢം എന്ന സിനിമയെ കുറിച്ചാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞു വരുന്നത്.
2: ചാർജ് എടുക്കാൻ പോകുന്ന സ്റ്റേഷനില്ലേ, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയ തുടങ്ങാൻ പറ്റിയ സ്ഥലമാണ്.
3: നമ്മുടെ സ്റ്റേഷനിലെ പുതിയ എസ് ഐയാ ആള് പയ്യനാണെങ്കിലും പോലീസ് സ്റ്റേഷനിൽ നല്ല പേഴ്സണാലിറ്റിയാ.
0: നവാഗതനായിട്ടുള്ള മാർട്ടിൻ ജോസഫ് സംവിധാനം ചെയ്ത ഈ ചിത്രം ഒരു പതിവ് പോലീസ് ആക്ഷൻ ത്രില്ലർ ജോണറുകളിൽ നിന്ന് മാറി തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ് പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത്. നാട്ടിൻ പുറത്ത് നിന്ന് PSC പരീക്ഷ എഴുതി എസ് ഐ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച് ചാർജ് എടുക്കുന്ന വിജയ് രാധാകൃഷ്ണൻ എന്നൊരു യുവ പോലീസുകാരന്റെ കഥയാണ് ദൃഢം എന്ന സിനിമ പറയുന്നത്. വലിയ മുൻപരിചയവും എക്സ്പീരിയൻസും ഒന്നുമില്ലാതെ ഒരു സ്റ്റേഷന്റെ ചുമതല ഏറ്റെടുക്കേണ്ടി വരുന്ന അദ്ദേഹത്തിന് മുന്നിലേക്ക് അപ്രതീക്ഷിതമായിട്ട് കോംപ്ലക്സ് ആയിട്ടുള്ള ചില കേസുകൾ കടന്നു വരികയാണ്. തുടർന്ന് നടക്കുന്ന അന്വേഷണങ്ങളും സംഭവ വികാസങ്ങളുമാണ് സിനിമയെ മുന്നോട്ട് നയിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ഹാഫിൽ ഒരു സാധാരണ നാട്ടിൻ പുറത്തുകാരനായിട്ടുള്ള യുവാവിന്റെ മാനറിസങ്ങളും കൺഫ്യൂഷനുകളും പേടിയും ഒക്കെ ഷെയ്ൻ നിഗം വളരെ നാച്ചുറൽ ആയിട്ട് തന്നെ സ്ക്രീനിൽ പകർത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്റർവെൽ കഴിഞ്ഞാൽ കഥാപാത്രത്തിന്റെ ആ ഒരു നിശ്ചയദാർഢ്യത്തിലൂടെയും നീതിബോധത്തിലൂടെയും നമ്മളുടെ പോലീസ് നായകൻ ശരിക്കും കരുത്താർജിക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക.
4: കുഴിനിലത്തെ സ്വകാര്യ വ്യക്തിയുടെ കാട് പിടിച്ച പറമ്പിൽ നിന്നുമാണ് 30-35 ഇടയിൽ പ്രായം വരുന്ന പുരുഷ മൃതദേഹം കണ്ടെത്തിയത്.
5: പ്രതിയെ കുറിച്ച് ഇതുവരെ ഒരു സൂചനയും കിട്ടിയിട്ടില്ല. പോലീസിന്റെ പിടിപ്പുകാരാണെന്ന് പറയുന്നുണ്ടല്ലോ.
2: നിനക്ക് ഞാൻ ഒരാഴ്ചയും കൂടി സമയം തരും.
0: ഈ കേസിന്റെ അന്വേഷണത്തിനിടയിൽ വിജയ്ക്ക് അപ്രതീക്ഷിതമായിട്ട് ലഭിക്കുന്ന ഒരു സൂചന കുറ്റവാളികളിലേക്ക് നയിക്കുമോ അതോ പുള്ളിയുടെ ജീവനെ തന്നെ അപകടത്തിലാക്കുമോ എന്ന ക്വസ്റ്റ്യൻ സിനിമയെ വളരെ എൻഗേജിങ്ങും ഉദ്യോഗഭരിതവുമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും ഒരുപോലെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യമാണ് ദൃഢം സിനിമയുടെ തിരക്കഥയുടെ കരുത്തും അതിന്റെ കൈയടുപ്പിക്കുന്ന ക്ലൈമാക്സും. ആദ്യ പകുതിയിലെ ആ ഒരു സ്ലോ ബിൽഡ് അപ്പിൽ നിന്നും പ്രേക്ഷകരെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന തരത്തിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ആ ഒരു ഫൈനൽ ആക്ട് ശരിക്കും ഗംഭീരമാണ്. വലിയ മാസ് ഡയലോഗുകളോ സൂപ്പർ ഹീറോ പരിവേഷങ്ങളോ ഒന്നുമില്ലാതെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു മികച്ച ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണ് ഡയറക്ടർ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഷെയ്ൻ നിഗത്തിന് പുറമെ ഷോബി തിലകൻ ഉൾപ്പെടെയുള്ള സപ്പോർട്ടിംഗ് കാസ്റ്റും മികച്ച പെർഫോമൻസ് ആണ് ഈ സിനിമയിലൂടെ കാഴ്ചവെച്ചിട്ടുള്ളത് കേട്ടോ.
6: അവനെ പോക്കണം സാറേ.
7: ഇനി ഇവിടെ കിടന്ന് ഷോ ഇറക്കി എല്ലാത്തിനും തൂക്കിയെടുത്ത് കാര്യം പറയടാ.
0: സോ നല്ലൊരു സസ്പെൻസ് ത്രില്ലർ സിനിമ കാണാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ദിസ് മൂവീസ് ബെസ്റ്റ്. റിയൽ ചെക്കിലൂടെ ഇനിയും സിനിമാ വിശേഷങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: Check.
1: It's everything. Cinema.
0: യെസ്, അങ്ങനെ പുതു പുത്തൻ കലക്കൻ സിനിമകളുടെ വിശേഷങ്ങളാണ് റീൽ ചെക്കിൽ കൂടെയുള്ളത്. ആർജെ അനാമിക, ഹോസ്പിറ്റൽ കോറിഡോർസ്, തുടർച്ചയായിട്ടുള്ള മിസ്റ്ററി ഡെത്ത്, പിന്നെ കുറച്ച് സൈക്കോളജിക്കൽ ടെൻഷൻ. കേൾക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു ഡാർക്ക് ത്രില്ലർ വൈബ് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ. യെസ്, പറഞ്ഞു വരുന്നത് ഡോസ് എന്ന സിനിമയുടെ കാര്യമാണ് കേട്ടോ.
2: അത് തേർഡ് ഫ്ലോറിൽ നമ്മുടെ ജനറൽ മെഡിസിൻ അടുത്തുള്ള സ്റ്റോറിലാണ്.
0: സൈക്കോളജിക്കൽ ത്രില്ലറും അതുപോലെ മെഡിക്കൽ മിസ്റ്ററിയും വളരെ മനോഹരമായിട്ട് മിക്സ് ചെയ്തെത്തുന്ന ഈ സിനിമയുടെ സംവിധാനവും തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത് അഭിലാഷ് ആർ നായരാണ്. നമ്മുടെ സ്വന്തം സിജു വിൽസൺ ആണ് സിനിമയിലെ ആ ഒരു ലീഡ് റോൾ അവതരിപ്പിക്കുന്നത് കേട്ടോ. അദ്ദേഹത്തെ കൂടാതെ ജഗദീഷ്, അശ്വിൻ കുമാർ, ദൃശ്യ രഘുനാഥ് തുടങ്ങിയ വലിയൊരു താരനിര തന്നെ ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായിട്ട് സ്ക്രീനിലെ എത്തിയിട്ടുണ്ട്. ഈ സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ഒരു ഹോസ്പിറ്റലില് തുടർച്ചയായിട്ട് നടക്കുന്ന ചില സസ്പീഷ്യസ് ഡെത്തിനെ ചുറ്റുപറ്റിയാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഈ മരണങ്ങളുടെ പിന്നിലെ ഒളിച്ചിരിക്കുന്ന സത്യം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്ന ഒരു ഡോക്ടറുടെ ജീവിതം പെട്ടെന്നൊരു ഡേഞ്ചറസ് സിറ്റുവേഷനിലേക്ക് മാറുകയാണ്. തുടർന്നൊരു ഇൻവെസ്റ്റിഗേറ്ററിനൊപ്പം ചേർന്ന് ഈ ട്രൂത്ത് അൺകവർ ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നതോടെ സിനിമയിലെ സംഭവങ്ങൾ ശരിക്കും ഇന്റൻസ് ആകുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ സർവൈവലും മിസ്റ്ററിയും സൈക്കോളജിക്കൽ ടെൻഷനും ഒക്കെ സമാസമം ചേർത്ത ഒരു ഹൈ സ്റ്റേക്സ് ത്രില്ലർ എക്സ്പീരിയൻസ് ആയിരിക്കും ഡയറക്ടർ ഈ ഒരു സിനിമയിലൂടെ കാണിക്കുന്നത്. ഷാൻഡോ തോമസ്, അൻകിത് ത്രിവേദി, പിന്നെ സിജു വിൽസൺ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ഈ സിനിമയുടെ മറ്റൊരു മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഗോപി സുന്ദറിന്റെ മ്യൂസിക് ആണ്. ആ ഒരു സസ്പെൻസ് മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വലിയ റോൾ പ്ലേ ചെയ്യുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്.
3: ഹലോ, മെഡിക്കൽ സിറ്റി ഹോസ്പിറ്റൽ.
4: എനിക്ക് തന്നോടൊന്നും സംസാരിക്കാനില്ല.
5: I'm not trying to dig up our past.
0: റീസെന്റ് പുറത്തിറങ്ങിയിട്ടുള്ള സിനിമയിലെ ഫസ്റ്റ് സിംഗിൾ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു. വിഷ്ണു പ്രസാദ് പിയുടെ സിനിമറ്റോഗ്രഫിയും ആ ഒരു ഡാർക്ക് ലൈറ്റിംഗും ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറും സിനിമയുടെ ത്രില്ലർ മൂഡ് ശരിക്കും ഡബിൾ ആക്കുന്നുണ്ട്. എഡിറ്റിംഗ് ശ്യാം ശശിധരൻ നിർവഹിക്കുന്ന സമയത്ത് ആക്ഷൻ സീൻസ് ഫോണിക്സ് പ്രഭുവും പ്രൊഡക്ഷൻ ഡിസൈൻ അപ്പു മാറായുമാണ് കൈകാര്യം ചെയ്യുന്നത്. മെഡിക്കൽ ബാക്ക്ഡ്രോപ്പിൽ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ ജോണർ ട്രൈ ചെയ്യുന്ന സിനിമകൾ മലയാളത്തിൽ വളരെ കുറവായതുകൊണ്ട് തന്നെ ഡോസ് ഇതിനോടകം തന്നെ പ്രേക്ഷകർക്കിടയിൽ വലിയൊരു ക്യൂരിയോസിറ്റി തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ടീസറും പ്രൊമോഷണൽ മെറ്റീരിയൽസും തരുന്ന ഈ ഒരു എരി വൈബ് സിനിമയെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നുണ്ട്. മാത്രമല്ല സിജു വിൽസന്റെ ആ ഒരു സീരിയസ് ഇന്റൻസ് ലുക്ക് ഒക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ഡിസ്കസ് ചെയ്യപ്പെട്ട ഒന്നായിരുന്നു.

ഓഡിയൻസിനെ ശരിക്കും ടെൻസ് ആക്കി നിർത്തുന്ന ഈ ഒരു പക്ക ത്രില്ലർ സിനിമ കാണാനായിട്ട് റെഡി ആയിട്ടിരിക്കാം. ഇനി നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിയിട്ടുള്ള ഈ സിനിമയിലെ ഡോസ് എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം റീൽ ചെക്കിൽ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: check.
1: It's everything. Cinema.
0: മലയാള സിനിമയുടെ ഹിസ്റ്ററിയിൽ തന്നെ ഇത്രയും അധികം ഹൈപ്പും ആന്റിസിപ്പേഷനും കൊടുത്ത മറ്റൊരു സിനിമയുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ സംശയമാണല്ലേ. വെള്ളിയാഴ്ച മുതൽ ഇന്റർനെറ്റ് അക്ഷരാർത്ഥത്തിൽ നിശ്ചലമായിരിക്കുകയാണ്. നമ്മുടെ ജോർജ് കുട്ടിയും കുടുംബവും വീണ്ടും വരികയാണ് കേട്ടോ. യെസ്, ലാലേട്ടൻ ജിതു ജോസഫ് മാജിക് തൃശ്ശൂർ 3-യുടെ ഒഫീഷ്യൽ ട്രെയിലർ ദാ റിലീസ് ആയിരിക്കുകയാണ്.
2: നിങ്ങൾ എല്ലാവരും ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യണം. പോലീസിനും ഈ സൊസൈറ്റിയിലെ നല്ലൊരു ശതമാനം ആളുകൾക്കും ഈ കേസിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നന്നായിട്ട് അറിയാം.
0: ദൃശ്യം ഫസ്റ്റ് പാർട്ട് നമ്മളിലുണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഓളം അത്ര ചെറുതൊന്നും അല്ല അല്ലേ. ഇന്ത്യൻ സിനിമയിലെ തന്നെ വമ്പൻ ഇൻഡസ്ട്രികൾ പോലും ആ ഒരൊറ്റ പടം കണ്ട് ഞെട്ടിത്തരച്ചിട്ടുണ്ട്. അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞ് ദൃശ്യം 2 വന്ന സമയത്തും സീക്വൽസ് ഒരിക്കലും ഫസ്റ്റ് പാർട്ടിനേക്കാൾ മികച്ചതാകില്ല എന്ന സ്റ്റീരിയോ ടൈപ്പിനെ ജിതു ജോസഫ് അപ്പാടെ തിരുത്തി കുറിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഫ്രാഞ്ചൈസിയുടെ എപ്പിക് കൺക്ലൂഷൻ ആയിട്ടാണ് 3-ാം ഭാഗം എത്തുന്നത് എന്ന് ട്രെയിലറിൽ തന്നെ വ്യക്തമാണ്. സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡിംഗ് വരെ ആ ഒരു നിഗൂഢത നിലനിർത്തി ായിട്ട് ഡയറക്ടർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ജോർജ് കുട്ടിയുടെ ആ ഒരു പതർച്ചയില്ലാത്ത നോട്ടവും എന്നാൽ ഉള്ളിലെ ആ ഒരു വലിയ രഹസ്യം മറച്ചു വെക്കാനായിട്ട് നടത്തുന്ന പുത്തൻ ബുദ്ധി നീക്കങ്ങളുമാണ് ട്രെയിലറുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഫാമിലിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ റാണിയും മക്കളും ഇപ്പോഴും ആ ഒരു പഴയ ട്രോമയിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ടും പുറത്ത് കടന്നിട്ടില്ല എന്നവരുടെ മുഖത്തെ ടെൻസ് എക്സ്പ്രഷൻസിൽ നമുക്ക് ശരിക്കും വായിച്ചെടുക്കാവുന്ന ഒന്നാണ്.
2: ജോർജ് കുട്ടി തന്നെയല്ലേ പറഞ്ഞത് പ്രശ്നങ്ങളൊക്കെ തീർന്നു, ഇനി പേടിക്കാൻ ഒന്നുമില്ലെന്ന്.
3: പോലീസിന്റെ രീതികൾ മുൻകൂട്ടി കണ്ട് കളിക്കുന്ന ഒരാളാണല്ലോ അയാൾ.
4: അപ്പോ പോലീസുകാരും അയാളുടെ ഒരു ഫാനാണ്.
0: ആൻഡ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇത്തവണ കുറച്ചുകൂടി സ്മാർട്ട് ആൻഡ് അഗ്രസീവ് ആയിട്ടാണ് ജോർജ് കുട്ടിക്ക് പിന്നാലെ കൂടിയിരിക്കുന്നത്. അന്ന് കുഴിച്ചിട്ട ആ വലിയ രഹസ്യത്തിന് ബാക്കി പാത്രങ്ങൾ തേടി പുതിയ ചില അന്വേഷണ ഉദ്യോഗസ്ഥര് കൂടി എത്തുന്ന സമയത്ത് കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലക്സ് ആകുകയാണ്. ഒരു ടിപ്പിക്കൽ ജിതു ജോസഫ് പടത്തിന്റെ സകലമാന ചേരുവകളും ഈ സിനിമയുടെ ട്രെയിലറിലും കാണാനായിട്ട് സാധിക്കും. ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില ഹിഡൻ ഡീറ്റെയിൽസ് അദ്ദേഹം ഇതിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നുറപ്പാണ്. ലാലേട്ടന്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസും ഡയലോഗ് ഡെലിവറിയും ഒക്കെ വീണ്ടും വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും ജിയേച്ചില് നമുക്ക് തരാനായിട്ട് പോകുന്നത്.
5: അവരെ രക്ഷിക്കാനാണെങ്കിലും ഞാൻ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ കാണുമ്പോ അവരുടെ അച്ഛൻ ഒരു ക്രിമിനൽ ആണ് എന്നൊരു തോന്നലുണ്ടായ. ഞാൻ തന്നെ അങ്ങനെ ചിന്തിച്ചു തുടങ്ങി പിന്നല്ലേ.
2: സർ, ഇപ്പോഴല്ലേ നമ്മുടെ പ്രസക്തി. മീഡിയ ഇൻവെസ്റ്റിഗേഷനിലൂടെ ജീവൻ വെച്ച് തെളിയിക്കപ്പെട്ട എന്തോരം കേസുകളുണ്ട് സർ.
5: അവരാരാണെന്ന് മനസ്സിലാക്കാൻ എന്തെങ്കിലും സൂചന തരാൻ
6: പറ്റുമോ? I want his full file on my desk as soon as possible.
0: എന്തായാലും ജോർജ് കുട്ടി അവസാനം നിയമത്തിന് മുന്നിൽ കീഴടങ്ങുമോ അതോ തന്റെ ബുദ്ധി സാമർഥ്യം കൊണ്ട് സിസ്റ്റത്തെ ഒന്നുകൂടി തോൽപ്പിക്കുമോ, ആ ഒരു കാറ്റ് ആൻഡ് മൗസ് ഗെയിമിന്റെ അൾട്ടിമേറ്റ് ക്ലൈമാക്സ് എന്തായിരിക്കും എന്നറിയാനായിട്ട് ശരിക്കും നമ്മൾ സിനിമാ പ്രേമികൾ ഇങ്ങനെ കട്ട് വെയിറ്റിംഗ് ആണല്ലേ. എന്തായാലും ഈ ഒരു സിനിമ റിലീസ് ആവട്ടെ, അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. റിലീസിൽ ഇനി ഒരു കുട്ടി ബ്രേക്ക് ആണ്. സുഖിപ്പോ ലിസണിംഗ് ടു ആസ്ട്രേ ഐ എഫ് എം 90.9 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
2: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.

0: צ'ק.
1: It's everything. סינימה.
2: റോ ആക്ഷൻ ആ ഒരു പക്ക ജംഗിൾ അറ്റ്മോസ്ഫിയർ, പിന്നെ കുറച്ച് മാസ് ഫൈറ്റ് സീക്വൻസസ്, ഇതെല്ലാം കൂടി ചേരുന്ന ഒരു ഫുൾ റഗ്ഡ് വൈബിൽ എത്തുന്ന പുതു പുത്തൻ സിനിമയാണ് കാട്ടാളൻ.
3: ബന്ദിപൂർ ഫോറസ്റ്റ് റേഞ്ച് എന്നുള്ള കൊമ്പുകള. കൊമ്പൊന്നിന് 3.5 കോടി വരും.
2: നമ്മുടെ സ്വന്തം ആന്റണി വർഗീസ് അഥവാ പെപ്പെ നായകനായിട്ട് എത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഇത്. പോൾ ജോർജ് സംവിധാനം ചെയ്യുന്ന ഈ ഒരു ആക്ഷൻ ത്രില്ലർ 28th വേൾഡ് വൈഡ് റിലീസ് ആവാനായിട്ട് പോകുന്നത്. ഷരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന ഈ സിനിമ മലയാളം കൂടാതെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ പാൻ ഇന്ത്യൻ റിലീസ് ആയിട്ടാണ് എത്തുന്നത് കേട്ടോ. പെപ്പയോടൊപ്പം തന്നെ തുഷാര വിജയൻ, സുനിൽ, കബീർ, ദുഹാൻ സിംഗ് എന്നിവരും സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് എത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ രജീഷ, വിജയൻ, സിദ്ദിഖ്, ജഗദീഷ് തുടങ്ങി വലിയൊരു താരനിര തന്നെ ഈ ചിത്രത്തിന്റെ ഭാഗമായിട്ട് എത്തിയിട്ടുണ്ട്. സിനിമയുടെ മെയിൻ പ്ലോട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐവറി സ്മഗ്ലിംഗ് അഥവാ ആനക്കൊമ്പ് കടത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നത്. ആ ഒരു ഇല്ലീഗൽ വൈൽഡ് ലൈഫ് ക്രൈമിനും ഡേഞ്ചറസുമായിട്ടുള്ള സ്മഗ്ലിംഗ് നെറ്റ്വർക്കിനും ഇടയിൽ നടക്കുന്ന ഇന്റൻസ് കോൺഫ്ലിക്ട്സ് ആണ് സിനിമയുടെ കോർ എന്ന് പറയുന്നത്.
3: ചെറുത്താന്റെ പ്ലാൻ തെറ്റിക്കുന്നതാണ്.

0: ആക്ഷനും സർവൈവൽ എലമെന്റ്സും എല്ലാം സമാസമം മിക്സ് ചെയ്ത ഒരു റഡ് ത്രില്ലർ എക്സ്പീരിയൻസ് ആയിരിക്കും കാട്ടാളൻ എന്ന സിനിമ. പോൾ ജോർജ്, ജോബി വർഗീസ്, ജെറോ ജേക്കബ് എന്നിവർ ചേർന്ന് തിരക്കഥ ഒരുക്കിയിട്ടുള്ള ഈ സിനിമയ്ക്ക് കിടിലൻ ഡയലോഗുകൾ എഴുതിയിരിക്കുന്നത് ഉണ്ണി ആർ ആണ്. തായ്ലൻഡ് സ്റ്റണ്ട് മാസ്റ്ററായിട്ടുള്ള കെച്ച ആണ് ഈ സിനിമയ്ക്ക് വേണ്ടി ആക്ഷൻ കൊറിയോഗ്രഫി കൈകാര്യം ചെയ്തിരിക്കുന്നത്. ആ ഒരു ഹൈ ഒക്ടെയിൻ സ്റ്റണ്ട് സീക്വൻസ് ആണ് സിനിമയുടെ ബിഗസ്റ്റ് ഹൈലൈറ്റ്സിൽ ഒന്നായിട്ട് പറയപ്പെടുന്നത് കേട്ടോ. റീസെന്റ് റിലീസ്ഡ് ആയിട്ടുള്ള ഈ ഒരു സിനിമയുടെ ട്രെയിലറിന് പിന്നാലെ നോട്ട് ഫോർ ദ ഫെയിന്റ് ഹാർട്ടഡ് എന്നാണ് പലരും ഈ സിനിമയെ വിശേഷിപ്പിക്കുന്നത്. പെപ്പയുടെ ആ ഒരു റോ സ്ക്രീൻ പ്രസൻസും വയലന്റ് ആക്ഷൻ സ്റ്റൈലും വലിയ രീതിയിൽ തന്നെയാണ് ട്രെയിലറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു മൂവിയുടെ മറ്റൊരു ഗംഭീര ഐറ്റം എന്ന് പറയുന്നത് മ്യൂസിക് ആണ്. ബി അജനീഷ്, ലോക്നാഥും രഫി ബസ്രൂറും ചേർന്നിട്ടാണ് ഇതിന് സംഗീതം ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. രവി ബസ്രൂറിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ സിനിമയ്ക്ക് നല്ലൊരു ഇന്റൻസ് മാസ് വൈബ് നൽകുന്നുണ്ട് എന്നുറപ്പാണ്.
1: നിങ്ങൾക്കത് ഹറാമായിരിക്കും, എനിക്കത് ഹലാലാ.
0: പാൻ ഇന്ത്യൻ സ്കെയിലിൽ ഒരുങ്ങുന്ന ഈ ഒരു കട്ടർ റഗ്ഡ് ആക്ഷൻ ത്രില്ലറിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. റിയൽ ചെക്കിലൂടെ ഇനിയും സിനിമാ വിശേഷങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു അസ് ഫ്രീ ഐ എഫ് 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: യാത്രകളെ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? പക്ഷേ പോകേണ്ട ഡെസ്റ്റിനേഷനെ പറ്റി വലിയ ഐഡിയ ഇല്ലല്ലേ? വിഷമിക്കണ്ട, നിങ്ങൾക്കായതാ സഞ്ചാരി. എല്ലാ ഞായറാഴ്ചയും 4 മണി മുതൽ 6 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90
2: സഞ്ചാരി, യുവർ ട്രാവൽ പാർട്ട്ണർ.
1: കേൾക്കാൻ മറക്കല്ലേ.

0: Check.
1: It's everything. Cinema.
0: മലയാള സിനിമയിലെ നമ്മുടെ പ്രിയ താരങ്ങൾ പാൻ ഇന്ത്യൻ ലെവലിൽ തിളങ്ങുന്നത് കാണാനായിട്ട് നമ്മൾ മലയാളികൾക്ക് എപ്പോഴും വലിയ സന്തോഷമാണല്ലേ. നമ്മുടെ മലയാളികളുടെ സ്വന്തം ഇന്ദ്രജിത് സുകുമാരൻ ബോളിവുഡിലേക്ക് ഒരു വലിയ മാസ് എൻട്രി നടത്താൻ പോവുകയാണ്. യെസ്, ഇന്ത്യൻ സിനിമയിലെ തന്നെ മാസ്റ്റർ ക്രാഫ്റ്റ്സ് മാൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന അനുരാഗ് കശ്യപ് സംവിധാനം ചെയ്യുന്ന ബന്ദർ എന്ന പുത്തൻ ബോളിവുഡ് ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടീസർ ദാ റിലീസ് ആയിരിക്കുകയാണ്.

ഇതൊരു ചെറിയ പ്രൊജക്ട് ഒന്നും അല്ല കേട്ടോ, ഒരു വമ്പൻ താരനിര തന്നെ ബന്ധറിന് വേണ്ടിയിട്ട് ഒന്നിക്കുന്നുണ്ട്. നമ്മുടെ ഇന്ദ്രജിത്തിനൊപ്പം തന്നെ ബോളിവുഡിൽ നിന്നും ബേബി ഡിയോൾ, സന്യ മൽഹോത്ര, പിന്നെ കന്നഡയിൽ നിന്ന് നമ്മുടെ സ്വന്തം രാജ് ബി ഷെട്ടിയും ഈ സിനിമയിലെ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുണ്ട്. അനുരാഗ് കശ്യപിന്റെ ആ ഒരു സിഗ്നേച്ചർ ഡാർക്ക് ആൻഡ് ഗ്രിറ്റി ക്രൈം ത്രില്ലർ വൈബ് ടീസറിൽ ഉടനീളം നമുക്ക് കാണാനായിട്ട് അല്ലെങ്കിൽ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ബോബി ഡിയോളിന്റെ ആ ഒരു റോക്ക് സ്റ്റാർ ലുക്ക് ആണ്. കയ്യിലൊരു ഇലക്ട്രിക് ഗിറ്റാർ ഒക്കെ പിടിച്ച് ജാക്കറ്റും ധരിച്ച ആള് ശരിക്കും സ്ക്രീനിൽ കത്തിച്ചിട്ടുണ്ട്. അനുരാഗ് കശ്യപിനെ പോലെ ഒരു ഡയറക്ടറിന്റെ കയ്യിൽ ഇന്ദ്രജിത്തിനെ പോലെ ഒരു ടാലന്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറിനെ കിട്ടിയാൽ എന്തായിരിക്കും റിസൾട്ട് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അദ്ദേഹത്തിന്റെ ആക്ടിംഗ് റേഞ്ചിന് പറ്റി വലിയൊരു സ്പേസ് തന്നെ ഈ ചിത്രത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല തിയേറ്റർ റിലീസിന് മുമ്പ് തന്നെ ടൊറാണ്ടോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ച വലിയ നിരൂപക പ്രശംസ പിടിച്ചു പറ്റിയ ഒരു മൂവി കൂടിയാണ് ബന്ധൻ. ആൻഡ് ഈ ഒരു സിനിമ June 5 തിയേറ്ററിൽ എത്താനായിട്ട് പോകുന്നത് കേട്ടോ. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം.

യൂറോ സിനിമയുടെ വിശേഷത്തോടുകൂടി ഇന്നത്തെ റിയൽ ചെക്കിൽ നിന്നും എനിക്ക് ഗുഡ് ബൈ പറയാനുള്ള സമയമായിരിക്കണം. അപ്പൊ അടുത്ത ആഴ്ച അടുത്ത സൺഡേയിൽ പുതുപുത്തൻ കലക്കൻ സിനിമകളുടെ വിശേഷങ്ങളുമായിട്ട് ഞാൻ റിയൽ ചെക്കിൽ വീണ്ടും റീജോയിൻ ചെയ്യുന്നതായിരിക്കും. Till then, it's me, RJ അനാമിക, signing off.

നമസ്കാരം, വെരി ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു സഞ്ചാരി ഓൺ ആശ്രയ എഫ് എം 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പോൾ ദാ സഞ്ചാരിയുടെ യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. സഞ്ചാരി, യുവർ ട്രാവൽ പാർട്ണർ.

നമ്മൾ എന്തായാലും കഴിഞ്ഞ വീക്കിലൊക്കെ ആയിട്ട് ആലപ്പുഴയുടെ വിവിധ ടൂറിസ്റ്റ് പ്ലേസുകളിലൂടെയാണ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നത്. പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ച ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ ഏറ്റവും സുന്ദരമായ ഒരിടം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അപ്പോൾ കിഴക്കിൻ്റെ വെന്നീസ് എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം ആലപ്പുഴ ബീച്ച്, അറബിക്കടലിൻ്റെ തിരമാലകൾ പാദസരം ചാർത്തുന്ന ഈ ബീച്ചിലേക്കാണ് ഇനി അടുത്തതായി സഞ്ചാരിയുടെ യാത്ര. ആലപ്പുഴയുടെ ഹൃദയമിടിപ്പാണ് ഈ ഒരു കടൽ തീരം എന്ന് വേണമെങ്കിലും പറയാം കേട്ടോ. നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയുന്ന ആ പഴയ കടൽപ്പാലം ഇന്നും ഒരു ഓർമ്മപ്പെടുത്തലായി അവിടെ നിലകൊള്ളുന്നു. കടലിലേക്ക് നീളുന്ന ആ പാലത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ അസ്തമയ സൂര്യനെയും നോക്കി നിൽക്കുന്നത് മനസ്സിന് നൽകുന്ന ഒരു കുളിർമയുണ്ട്. അത് അനുഭവിച്ചു തന്നെ അറിയണം. വിശാലമായ മണൽപ്പരപ്പും തല ഉയർത്തി നിൽക്കുന്ന പഴയ വിളക്ക് മാടവും കാറ്റാടി മരങ്ങളുടെ തണലും ആലപ്പുഴ ബീച്ചിനെ മറ്റൊരിടത്തു നിന്നും വ്യത്യസ്തമാക്കുന്നു. തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി കടൽക്കാറ്റേറ്റ് അല്പനേരം ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിലും നല്ലൊരിടം വേറെ ഉണ്ടാവില്ല. വെറും ഒരു ബീച്ച് മാത്രമല്ല കേട്ടോ ആലപ്പുഴ ബീച്ച്. നമ്മുടെ സംസ്കാരത്തിന്റെയും ചരിത്രത്തിന്റെയും ഒക്കെ തിരശേഷിപ്പുകൾ ഉറങ്ങുന്ന മണ്ണാണ്. തിരമാലകൾ തീരത്തെ ചുംബിച്ച് മടങ്ങുന്നത് പോലെ ഒരിക്കൽ ഇവിടെ പോയവർക്ക് ആ ഓർമ്മകൾ മനസ്സിൽ നിന്ന് മായുകയേയില്ല. അതുകൊണ്ട് സമയമൊക്കെ കിട്ടുമ്പോഴാണെങ്കിൽ തീർച്ചയായും പോയി വരേണ്ട ഒരിടം തന്നെയാണ് സുന്ദരമായ ആലപ്പുഴ ബീച്ച്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
2: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th+2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റിവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: കുട്ടികളുടെ ക്വാളിറ്റി എഡ്യൂക്കേഷനും ഓവറോൾ ഡെവലപ്മെന്റും ഉറപ്പു നൽകുന്ന റയൻസ് ഇംഗ്ലീഷ് സ്കൂളിൽ പ്രീ പ്രൈമറി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ അഡ്മിഷൻ തുടരുന്നു. സ്മാർട്ട് ക്ലാസ് റൂംസ്, ലൈബ്രറി, പ്ലേ ഏരിയ, ഒപ്പം ഡാൻസ്, മ്യൂസിക്, യോഗ, സ്പോർട്സ് തുടങ്ങി മികച്ച കോ കരിക്കുലർ ആക്ടിവിറ്റീസും. റയൻസ് ഇംഗ്ലീഷ് സ്കൂൾ, മാറനാട്, എഴുകോൺ, കൊട്ടാരക്കര.

ഇനി പ്രണയിക്കാത്തവരായി ആരെങ്കിലും ഉണ്ടോ? വളരെ ചുരുക്കമായിരിക്കും. തിരമാലകളുടെ താളവും ഉപ്പുകാറ്റിന്റെ ഗന്ധവും ഇഷ്ടപ്പെടുന്നവർക്കായി ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് ആലപ്പുഴയുടെ മണ്ണിലാണ്. ആ വെളുത്ത മട വിരിച്ച ഈ തീരത്ത് കാലം നനച്ചു നിൽക്കുമ്പോൾ കടൽ നമ്മോട് പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള വാണിജ്യ ചരിത്രങ്ങളാണ്. കടലിലേക്ക് പാറി തകർന്നു വീണ ആ പഴയ കടൽപ്പാലം കണ്ടിട്ടില്ലേ? അത് ആലപ്പുഴയുടെ പഴയകാല പ്രതാപത്തിന്റെ സാക്ഷിയാണ് കേട്ടോ. തകർന്ന ആ തൂണുകളിലിരിക്കുന്ന കടൽ പക്ഷി

കേട്ടോ. സൂര്യൻ ചുവപ്പെടുത്ത് കടലിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ആകാശത്തുണ്ടാകുന്ന ആ നിറക്കൂട്ട് അത് വർണ്ണിക്കാൻ വാക്കുകൾ മതിയാവില്ല. വൈകുന്നേരങ്ങളിൽ കുടുംബത്തോടൊപ്പം വന്നിരിക്കാനും കുട്ടികൾക്കൊപ്പം പട്ടം പറത്താനും പിന്നെ കടലിലെ ഉപ്പ് കാറ്റേറ്റ് മനസ്സ് തുറന്ന് സംസാരിക്കാനും ഇതിലും നല്ലൊരിടം വേറെയുണ്ടോ എന്ന് ഡൗട്ടാണ്. നിങ്ങളൊരു യാത്ര ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ, തിരക്കുകളിൽ നിന്ന് ഒരു മോചനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആലപ്പുഴ ബീച്ചിലെ ആ പഴയ ലൈറ്റ് ഹൗസിന്റെ മുകളിൽ ഒന്ന് കയറി നോക്കണം. താഴെ നീലക്കടലും മുകളിൽ അനന്തമായ ആകാശവും. ശരിക്കും നമ്മൾ മറ്റൊരു ലോകത്ത് എത്തിയതുപോലെ തന്നെ തോന്നിപ്പോകും. ആലപ്പുഴ ബീച്ച് അതൊരു വികാരം തന്നെയാണ്. ഒരുപാട് കഥകൾ പറയാനുള്ള ഒരുപാട് സ്വപ്നങ്ങൾ

കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ തുറമുഖങ്ങളിൽ ഒന്നായിരുന്നു ആലപ്പുഴ. വിദേശ കപ്പലുകളിൽ നിന്ന് ചരക്കുകൾ കരക്കെത്തിക്കാൻ ഈ ഒരു പാലം വലിയ പങ്ക് തന്നെയാണ് വഹിച്ചിട്ടുള്ളത്. ഇന്ന് ഇതിന്റെ അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ, എങ്കിലും അത് ആലപ്പുഴയുടെ പ്രതാപത്തിന്റെ അടയാളമാണ് കേട്ടോ. കടൽ തീരത്ത് തല ഉയർത്തി നിൽക്കുന്ന ചുവപ്പും വെള്ളയും ചായമടിച്ച ലൈറ്റ് ഹൗസും ഇവിടുത്തെ വലിയൊരു ആകർഷണമാണ്.

0: You are listening to Ashraya FM 90 Nadinuppam Natarkuppam.
1: Air ticket um visayum ini mithamaya nirakkil. Campus Travels Kottarakara. Contact 9985873115.
2: Nammude Dimos Furniture-il mass vishu class offer. Adhe ini vendathathu koduthu vendathu vaangam. April 1 mudal June 30 vare mega exchange melayana Dimos ningalkkayi orukkirikkunnathu. Santoshavartha Dimos Furniture ippol Tiruvallayilum. Dimos Furniture Pulaman Kottarakara.
3: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.

പശ്ചിമ തീരത്തെ മുത്തശ്ശി. അങ്ങനെ വേണം ആലപ്പുഴ ലൈറ്റ് ഹൗസിനെ വിശേഷിപ്പിക്കാം. കേരളത്തിന്റെ തീരപ്രദേശത്തെ ഏറ്റവും പഴയ ലൈറ്റ് ഹൗസുകളിൽ ഒന്നാണ് കേട്ടോ ഇത്. 1862 മാർച്ച് 28 ഇത് പ്രവർത്തനം ആരംഭിച്ചത്. അതായത് ഏകദേശം 160 ചരിത്രമാണ് ഈ ഗോപുരത്തിന് പറയാനുള്ളത്. ഇന്ന് നമ്മൾ കാണുന്ന കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പോലെയല്ല കേട്ടോ ഇത്. കല്ലും മണ്ണും തേക്കിൻ തടികളും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ ഉൾഭാഗം നിർമ്മിച്ചിരിക്കുന്നത്. പുറംഭാഗം ചുവപ്പും വെള്ളയും ചായം പൂശി മനോഹരമാക്കിയിരിക്കുന്നു. ഇതിന്റെ മുകളിലേക്ക് കയറാൻ ഏകദേശം 100 ലൈറ്റ് ഹൗസിന്റെ ചരിത്രത്തിലെ ഏറ്റവും രസകരമായ ഒരു ഭാഗം അതിന്റെ വെളിച്ചമാണ് കേട്ടോ. വെളിച്ചെണ്ണയിൽ നിന്ന് വൈദ്യുതിയിലേക്ക് എന്ന് വേണമെങ്കിൽ ആ പഴയ കാലത്തിൽ നിന്നും പുതിയ കാലത്തിലേക്കുള്ള യാത്രയെ വിശേഷിപ്പിക്കാം. ആദ്യകാലങ്ങളിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചുള്ള വിളക്കുകളായിരുന്നു കപ്പലുകൾക്ക് വഴികാട്ടിയിരുന്നത്. പിന്നീട് ഇത് മണ്ണെണ്ണ വിളക്കിലേക്കും 1960 വൈദ്യുതിയിലേക്കും മാറുകയുണ്ടായി. ഇന്ന് അത്യാധുനികമായിട്ടുള്ള എമർജൻസി ലൈറ്റിംഗ് സംവിധാനങ്ങളാണ് കേട്ടോ ഇവിടെയുള്ളത്. ലൈറ്റ് ഹൗസിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയും അതിമനോഹരമാണ്. ഒരു വശത്ത് അനന്തമായ അറബിക്കടലും മറുവശത്ത് പച്ചപ്പും കായലുകളും നിറഞ്ഞ ആലപ്പുഴ നഗരവും കാണാം. അതുപോലെ എടുത്തു പറയേണ്ട ഒന്നാണ് ലൈറ്റ് ഹൗസ് മ്യൂസിയം. ബീച്ചിനോട് ചേർന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും അപൂർവമായ ഒരു ലൈറ്റ് ഹൗസ് മ്യൂസിയം തന്നെ ഇവിടെയുണ്ട്. പഴയ കാലത്തെ കപ്പലുകൾക്ക് സിഗ്നൽ നൽകാൻ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ ഇവിടെ വന്നാൽ കാണാം. ആലപ്പുഴ ബീച്ചിലെ ആ വലിയ വിളക്കുമാടത്തിന് താഴെ നിൽക്കുമ്പോൾ നമ്മൾ ശരിക്കും ഒന്ന് അത്ഭുതപ്പെട്ടു പോകും. 1862 അതായത് ഏകദേശം 160 മുൻപ് ഇങ്ങനെയൊരു ഗോപുരം നിർമ്മിക്കാൻ നമ്മുടെ പൂർവികർ എത്രത്തോളം പരിശ്രമിച്ചു എന്ന് ആലോചിച്ചു നോക്കേണ്ടിയിരിക്കുന്നു. പണ്ട് കപ്പലുകൾക്ക് വഴി കാണിക്കാൻ വെളിച്ചെണ്ണ ഒഴിച്ച വലിയ വിളക്കുകൾ ഇവിടെ കത്തിച്ചിരുന്നു എന്ന് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നുവല്ലേ. ഇന്ന് നമ്മൾ കാണുന്ന കപ്പലുകൾക്കെല്ലാം ദിശ കാണിച്ചു കൊടുക്കുന്ന ഈ മുത്തശ്ശി വിളക്കുമാടം ആലപ്പുഴയുടെ ഒരു കാവൽ മാലാഖയെ പോലെയാണ്. ആലപ്പുഴ ബീച്ചിൽ പോകുമ്പോൾ വൈകുന്നേരം 3 മുതൽ 5 വരെയുള്ള സമയത്ത് ഈ ലൈറ്റ് ഹൗസിന് മുകളിൽ കയറാൻ മറക്കരുത് കേട്ടോ. ഇവിടുന്ന് താഴേക്ക് നോക്കിയാൽ കാണുന്ന കടലിന്റെയും നാടിന്റെയും ആ കാഴ്ചയുണ്ടല്ലോ, അത് നമ്മുടെ മൊബൈൽ ക്യാമറയിൽ പകർത്തുന്നതിനേക്കാൾ വേഗത്തിൽ നമ്മുടെ മനസ്സിൽ പതിഞ്ഞു പോകും. അപ്പൊ മറക്കണ്ട, അടുത്ത തവണ ബീച്ചിൽ പോകുമ്പോൾ ഈ ചരിത്ര ഗോപുരത്തെ ഒന്ന് തൊട്ട് വന്നിച്ചോളൂ കേട്ടോ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: കൊട്ടാരക്കരയിലെ കാർമൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പ്ലേ സ്കൂൾ മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: പാഠ്യവിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന കാർമൽ സ്കൂളിൽ റോബോട്ടിക്സ്, വെർച്വൽ റിയാലിറ്റി ക്ലാസ് റൂം കൂടാതെ ജില്ലയിലെ ഏറ്റവും വലിയ ഇൻഡോർ ബാസ്കറ്റ് ബോൾ കോർട്ടും കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നു.
4: കാർമൽ സ്കൂൾ, കടലാവിള, കൊട്ടാരക്കര. കോൺടാക്ട് 9400628550.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ലോകം മുഴുവൻ നമ്മെ കൈവിടുമ്പോഴും തളരാതെ ചേർത്ത് പിടിക്കുന്ന ഒരേ ഒരു ഹൃദയം, വാക്കുകൾക്ക് വിവരിക്കാൻ കഴിയാത്തത്ര ആഴമുള്ള സ്നേഹത്തിന്റെ കടൽ, വീണു പോകുമ്പോൾ താങ്ങായും തോൽക്കുമ്പോൾ തണലായും കൂടെയുള്ള ആ പുണ്യം.

കടൽ പാലത്തിലെ റെയിൽവേ ട്രാക്കുകൾ കേട്ടിട്ടുണ്ടോ? പറഞ്ഞുതരാം. പലർക്കും അറിയാത്തൊരു കാര്യമാണ് കേട്ടോ ഇത്. പണ്ട് കടൽ പാലത്തിന് മുകളിലൂടെ ചെറിയ തീവണ്ടി പാതകൾ ഉണ്ടായിരുന്നു. കപ്പലുകളിൽ നിന്ന് വരുന്ന ചരക്കുകൾ എളുപ്പത്തിൽ ഗോഡൌണുകളിലേക്ക് എത്തിക്കാനാണ് ഈ റെയിൽവേ ട്രാക്കുകൾ ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ ആലപ്പുഴയിലെ കടൽ ചുഴിയെ പറ്റി കേട്ടിട്ടുണ്ടോ? ചക്കരക്കടൽ എന്നും അറിയപ്പെടും. ആലപ്പുഴ ബീച്ചിന്റെ മാത്രം സവിശേഷതയാണ് കേട്ടോ ഈ ഒരു ചക്കരക്കടൽ. വർഷകാലത്ത് കടലിന്റെ ഒരു ഭാഗം പെട്ടെന്ന് ശാന്തമാവുകയും അവിടെ വൻതോതിൽ മീനുകൾ വരികയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് കേട്ടോ ഇത്. ഇത് കാണാൻ വലിയ ജനത്തിരക്കായിരിക്കും. ഈ സമയത്ത് കടൽ ഉൾവലിയുന്നതും ചെളി നിറഞ്ഞതുമായിട്ടുള്ള പ്രത്യേക പ്രതിഭാസം ശാസ്ത്രീയമായിട്ട് ബഡ് പാങ്സ് എന്ന് അറിയപ്പെടുന്നു. ലളിതമായി പറയുകയാണെങ്കിൽ കാലവർഷം തുടങ്ങുന്ന സമയത്ത് കടലൊരു ഭാഗത്ത് പെട്ടെന്ന് ശാന്തമാവുകയും അവിടെ ചെളിയും മണലും കലർന്ന വെള്ളത്തിനൊപ്പം വൻതോതിൽ മത്സ്യങ്ങൾ വന്നടിയുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് കേട്ടോ ഈ ചക്കരക്കടൽ. മറ്റു തീരങ്ങളിൽ കടൽ പ്രക്ഷുബ്ധമായിരിക്കുമ്പോൾ ആലപ്പുഴയുടെ ചില ഭാഗങ്ങളിൽ കടൽ മാത്രം ഒരു തടാകം പോലെ ശാന്തമാകും. കടലിന്റെ അടിത്തട്ടിലെ പോഷക സംബന്ധമായ ചെളി മുകളിലേക്ക് ഉയർന്നു വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പക്ഷെ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് ഇത് വെറും മണ്ണല്ല, മണ്ണാണ് കേട്ടോ. കാരണം ഈ ശാന്തമായ ഭാഗത്തേക്ക് ലക്ഷക്കണക്കിന് മീനുകളാണ് കൂട്ടത്തോടെ എത്തുന്നത്. പ്രത്യേകിച്ച് ആലപ്പുഴ ചെമ്മീൻ വളരെ പ്രശസ്തമാണ് കേട്ടോ. അതുപോലെ തന്നെ രുചിയേറിയ ചെമ്മീൻ കൂട്ടങ്ങൾ. കടലമ്മ കനിഞ്ഞു നൽകുന്ന ഈ സമ്പത്തിനെയാണ് നമ്മൾ ചക്കര എന്ന് വിളിക്കുന്നത്. ചക്കരക്കടൽ എന്ന് കേട്ടാൽ ആലപ്പുഴക്കാരുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുക വള്ളം നിറയെ മീനുമായി വരുന്ന തൊഴിലാളികളുടെ സന്തോഷവും തീരത്തെ ആ വലിയ ആവേശവുമാണ്. പ്രകൃതിയുടെ ഈ അത്ഭുതം കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115. വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBSE സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9749655440.

അങ്ങനെ ആലപ്പുഴ ബീച്ചിലൂടെയാണ് സഞ്ചാരി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നത്. ആലപ്പുഴ ബീച്ചിന് സമീപം പുതിയതായി വന്ന വലിയൊരു ആകർഷണമാണ് മിഷേൽ മറൈൻ ഒഡീസി. ഇത് ആക്ച്വലി ഒരു ഷിപ്പ് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. വെറും ഒരു കപ്പലിന്റെ മാതൃകയല്ല, മറിച്ച് കടലിൽ യാത്ര ചെയ്തിരുന്ന ഒരു യഥാർത്ഥ കപ്പലാണ്. സാഗർ റാണി എന്നറിയപ്പെട്ടിരുന്ന ഈ കപ്പൽ പിന്നീട് ഒരു റെസ്റ്റോറൻ്റായി മാറുകയായിരുന്നു. ഈ കപ്പലിന്റെ താഴത്തെ നിലയിൽ ഒരു മാരിടൈം മ്യൂസിയവും ഒരുക്കിയിട്ടുണ്ട്. കടൽ യാത്രകളുടെ ചരിത്രവും കപ്പലുകളുടെ വിവരങ്ങളും ഒക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ സഞ്ചാരികൾക്ക് നേരിട്ട് തന്നെ കണ്ടറിയാം. പിന്നെ കപ്പലിന്റെ മുകൾ തട്ടിലിരുന്ന് കടൽ കാറ്റൊക്കെ ഏറ്റ് ഭക്ഷണം കഴിക്കാം എന്നതാണ് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത. അറബിക്കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് വൈകുന്നേരങ്ങളിൽ ഇവിടെ ഇരിക്കുന്നത് ഒരു പ്രത്യേക ഫീല് തന്നെയാണ് കേട്ടോ. ആലപ്പുഴ ബീച്ചിനോട് വളരെ അടുത്തായിട്ട് ലൈറ്റ് ഹൗസിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു കപ്പൽ റെസ്റ്റോറൻറ്റ് നിലയുറപ്പിച്ചിരിക്കുന്നത്. ആലപ്പുഴ ബീച്ചിൽ പോകുന്നവർക്ക് ഇപ്പോൾ കടൽ കണ്ടു മടങ്ങുക മാത്രമല്ല, ഒരു കപ്പലിനുള്ളിൽ കയറി ഭക്ഷണം കഴിക്കാനുള്ള അവസരമാണിത്. കടലിൽ നിന്ന് വിരമിച്ച സാഗർ റാണി എന്ന കപ്പലാണ് ഇന്ന് കരയിൽ ഒരു വിസ്മയമായി നിൽക്കുന്നത് കേട്ടോ. ഇതിനുള്ളിൽ കയറിയാൽ നമ്മൾ ശരിക്കും ഒരു കപ്പൽ യാത്രയിലാണ് എന്ന് തോന്നിപ്പോകും. കപ്പലിന്റെ എൻജിൻ റൂമും ക്യാബിനുകളും എല്ലാം കാണാൻ പറ്റുന്ന ഒരു മ്യൂസിയം ഇതിന്റെ താഴത്തെ നിലയിലുണ്ട്. പിന്നെ മുകൾ തട്ടിലിരുന്ന് രുചിയേറിയ ഭക്ഷണവും കഴിക്കാം. ഒരു വശത്ത് ലൈറ്റ് ഹൗസ് പ്രകാശം തരുന്നു, മറുഭാഗത്ത് തിരമാലകൾ അലയടിക്കുന്നു. ഈ ഒരു അന്തരീക്ഷത്തിൽ നല്ലൊരു ഡിന്നർ കഴിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ശരിക്കും ഒരു ലക്ഷറി ക്രൂയിസ് യാത്രയുടെ ഫീൽ അല്ലേ നൽകുന്നത്. ഫോട്ടോ എടുക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കും പിന്നെ കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും ഈ ഷിപ്പ് റെസ്റ്റോറൻറ്റ് ഒരു മികച്ച ചോയ്സ് തന്നെയാണ്. അപ്പൊ അടുത്ത തവണ ആലപ്പുഴയിൽ പോകുമ്പോൾ ഈ കപ്പലിൽ ഒന്ന് കയറാൻ മറക്കേണ്ട കേട്ടോ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: കുട്ടികളുടെ ക്വാളിറ്റി എഡ്യൂക്കേഷനും ഓവറോൾ ഡെവലപ്മെന്റും ഉറപ്പു നൽകുന്ന റയൻസ് ഇംഗ്ലീഷ് സ്കൂളിൽ പ്രീ പ്രൈമറി മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ അഡ്മിഷൻ തുടരുന്നു. സ്മാർട്ട് ക്ലാസ് റൂംസ്, ലൈബ്രറി, പ്ലേ ഏരിയ, ഒപ്പം ഡാൻസ്, മ്യൂസിക്, യോഗ, സ്പോർട്സ് തുടങ്ങി മികച്ച കോ കരിക്കുലർ ആക്ടിവിറ്റീസും. റയൻസ് ഇംഗ്ലീഷ് സ്കൂൾ, മാറനാട്, എഴുകോൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റിവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
2: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
3: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
2: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
3: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങയിൽ ആറ്റ് ഉമ്മന്നൂർ.
1: കൊട്ടാരക്കരയിലെ കാർമൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പ്ലേ സ്കൂൾ മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പാഠ്യ വിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന കാർമൽ സ്കൂളിൽ റോബോട്ടിക്സ്, വെർച്വൽ റിയാലിറ്റി ക്ലാസ് റൂം, കൂടാതെ ജില്ലയിലെ ഏറ്റവും വലിയ ഇൻഡോർ ബാസ്കറ്റ്ബോൾ കോർട്ടും കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നു. കാർമൽ സ്കൂൾ, കടലാവിള, കൊട്ടാരക്കര. കോൺടാക്ട് 9400628550.

ആലപ്പുഴ ബീച്ചിൽ വന്നാൽ എന്തൊക്കെ അത്ഭുതങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നതെന്നറിയോ. അടുത്തൊരു അത്ഭുതം പറയട്ടെ, കടലിലെ ഇരട്ടകൾ എന്ന് കേട്ടിട്ടുണ്ടോ? ദ സാൻഡ് ബാഗ് ഫോർമേഷൻ ആലപ്പുഴ ബീച്ചിന്റെ വടക്ക് ഭാഗത്തായിട്ട് കടൽ ഉൾവലിയുന്നതിലൂടെ രൂപപ്പെടുന്ന ചെറിയ മണൽത്തിട്ടകൾ കാണാൻ സാധിക്കും. ഇത് ചില സമയങ്ങളിൽ ഒരു ചെറിയ ദ്വീപ് പോലെ തോന്നിപ്പിക്കും. ഇവിടെ നിന്നാൽ കടലിനെ കുറച്ചുകൂടി അടുത്തറിയാൻ സാധിക്കും എന്നതാണ് പ്രത്യേകത. കടലിന്റെ നടുവിൽ നിൽക്കുന്ന ഒരു അനുഭവം നൽകുന്ന ആ മണൽത്തിട്ടകൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ് നമുക്ക് നൽകുന്നത്. കടൽ ഉൾവലിയുമ്പോഴോ അല്ലെങ്കിൽ ഒഴുക്കിന്റെ ദിശ മാറുമ്പോഴോ തീരത്തിന് സമാന്തരമായിട്ട് കടലിന് നടുവിലാണ് ഈ മണൽത്തിട്ടകൾ രൂപപ്പെടുന്നത്. ഇത് പ്രധാന കരയിൽ നിന്നും വേർപെട്ട് കടലിന് നടുവിൽ ഒരു ചെറിയ ദ്വീപ് പോലെ കാണപ്പെടും. ഇതിനെയാണ് പ്രാദേശികമായി കടലിലെ ഇരട്ടകൾ എന്ന് വിളിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആലപ്പുഴ ബീച്ചിലെ തിരമാലകൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു അത്ഭുതം തന്നെയാണ് കടലിലെ ഇരട്ടകൾ. ചില സമയങ്ങളിൽ നമ്മൾ ബീച്ചിൽ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ, കുറച്ച് അകലെ കടലിന് നടുവിൽ ഒരു മണൽത്തിട്ട രൂപപ്പെട്ട് നിൽക്കുന്നത്. കരയിൽ നിന്ന് കടലിലേക്ക് കുറച്ചു ദൂരം വെള്ളത്തിലൂടെ നടന്നാൽ ഈ ചെറിയ ദ്വീപിൽ നമുക്ക് എത്താൻ സാധിക്കും. ഒരു വശത്ത് തിരമാലകൾ ആഞ്ഞടിക്കുമ്പോൾ ഈ മണൽത്തിട്ടകൾക്ക് അപ്പുറം കടൽ വളരെ ശാന്തമായിരിക്കും.

കാഴ്ച ആസ്വദിക്കുമ്പോൾ സുരക്ഷയുടെ കാര്യത്തിൽ ഒട്ടും വീഴ്ച ചെയ്യരുത്. പ്രകൃതിയുടെ അപൂർവ പ്രതിഭാസം കാണാൻ ഭാഗ്യം ലഭിച്ചവർ തീർച്ചയായും അതിന് നിധിയായിട്ട് തന്നെ സൂക്ഷിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പണ്ട് കടൽപ്പാലത്തിൽ നിന്നും ചരക്കുകൾ നീക്കം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന റെയിൽപാതകളുടെ ചില ഭാഗങ്ങൾ ഇന്നും ആലപ്പുഴയുടെ കടലിനടിയിലുണ്ട്. വെളിയിറക്ക സമയത്ത് കടൽ പിന്മാറുമ്പോൾ ഈ പഴയ തുരുമ്പിച്ച പാളങ്ങളുടെ അവശിഷ്ടങ്ങൾ മണലിനടിയിൽ തെളിഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ മണൽ മൂടി കിടക്കുന്ന പഴയ റെയിൽപാളങ്ങൾ കാണുമ്പോൾ അത് നമ്മളെ പഴയ ഒരു കപ്പൽ തുറമുഖത്തിന്റെ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതായിട്ട് തോന്നും. ആലപ്പുഴ ബീച്ച് വെറുമൊരു മണൽപ്പരപ്പല്ല കേട്ടോ, അവിടെ അപൂർവമായ ചില കടൽ സസ്യങ്ങളും ചെറിയ ജീവികളും ഒക്കെ കണ്ടുവരുന്നു. ആമകൾ മുട്ടയിടാൻ എത്തിയിരുന്ന ഇടമായിരുന്നു പണ്ട് ഈ തീരങ്ങൾ.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നം.

0: ആഭരണങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ,

ആലപ്പുഴ ബീച്ചിലെ സന്ധ്യകൾ കംപ്ലീറ്റ് ആകുന്നത് അവിടുത്തെ ഭക്ഷണത്തിലൂടെയാണ്. ചില്ലുഭരണികളിൽ നിരത്തി വെച്ചിരിക്കുന്ന ഉപ്പിലിട്ട മാങ്ങ, നെല്ലിക്ക, പൈനാപ്പിൾ, പിന്നെ കടൽ കാറ്റിട്ട് കുടിക്കുന്ന ഒരു ഗ്ലാസ് കടുപ്പത്തിലുള്ള ചായ. അയ്യോ, സ്വർഗമിതാ ഇറങ്ങി വന്നതുപോലെ തോന്നും. ആലപ്പുഴ ബീച്ചിലെ ആ ഉപ്പിലിട്ട മാങ്ങയുടെയും മുളക് ചമ്മന്തിയുടെയും ഒക്കെ രുചി നാവിലിരുത്താത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പോയി രുചിച്ചിരിക്കണം കേട്ടോ. ആ എരിവും പുളിയും മധുരവും ഒക്കെ ചേർന്നതാണ് ആലപ്പുഴയുടെ ഓരോ വൈകുന്നേരവും. ആലപ്പുഴ ബീച്ചിനെ കുറിച്ച് ഇത്രയും ഒക്കെ പറഞ്ഞിട്ടും അവിടുത്തെ രുചിയെ പറ്റിയിട്ടും വൈവിധ്യങ്ങളെ പറ്റിയിട്ടും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ അതൊരു വലിയ കുറവായിപ്പോയി. ആലപ്പുഴയുടെ ഓരോ മണൽത്തിരിക്കും ഓരോ രുചിയാണ് കേട്ടോ ഉള്ളത്. ആദ്യം തന്നെ നമ്മുടെ കണ്ണുടക്കുന്നത് ബീച്ചിലെ ആ തട്ടുകടകളിലെ ചില്ലുഭരണികളായിരിക്കും. മുളക് പൊടിയും ഉപ്പും ചേർത്ത് വിനാഗിരിയിലും മുക്കി വെച്ചിരിക്കുന്ന മാങ്ങ, നെല്ലിക്ക, പൈനാപ്പിൾ, പിന്നെ വലിയ വെള്ളരിക്ക കഷ്ണങ്ങൾ. ആ ചില്ലുഭരണി തുറക്കുമ്പോഴുള്ള ആ ഒരു മണം, ഓ, വായില് വെള്ളം ഊറും. ഒരു കപ്പൽ ഒടിക്കാവുന്നത്രയും വെള്ളം വായിൽ വന്നു പോകും. ആ എരിവും പുളിയും മധുരവും ഒക്കെ ഒരേ സമയം നാവിലേക്ക് പടരുന്ന അനുഭവം, അത് ആലപ്പുഴ ബീച്ചിന്റെ മാത്രം പ്രത്യേകതയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ബീച്ച് സ്പെഷ്യൽ കടുപ്പത്തിലുള്ള ചൂട് ചായ. വൈകുന്നേരം സൂര്യൻ കടലിലേക്ക് താഴ്ന്നു തുടങ്ങുമ്പോൾ ആ തണുത്ത ഉപ്പുകാറ്റേറ്റ് ഒരു ഗ്ലാസ് ചൂട് ചായ ഊടി കുടിക്കുന്നത് ഒരു വല്ലാത്ത സുഖമാണ്. ചായക്കൊപ്പം കഴിക്കാൻ മുറുക്കും കായ വറുത്തതും കൂടി ഉണ്ടെങ്കിൽ സന്നതി ഉഷാറായി. വെറുമൊരു ലഘുഭക്ഷണമല്ല കേട്ടോ ഇത്. ഒരു പക്ഷേ ആലപ്പുഴയിലെത്തുന്ന ഓരോ സഞ്ചാരിയുടെയും ഏറ്റവും പ്രിയപ്പെട്ട ഓർമ്മകളിൽ ഒന്ന് ഈ രുചികളായിരിക്കും. ഇനി ചില പ്രത്യേക കാലാവസ്ഥകളിൽ, പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ, ആലപ്പുഴ കടൽ തീരത്ത് തിരവാലകൾ നീല നിറത്തിൽ തിളങ്ങുന്ന ഒരു പ്രതിഭാസം കാണാറുണ്ട്. ഇതിനെ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു പ്രതിഭാസം എന്താണെന്ന്. കവരെന്നാണ് പ്രാദേശികമായിട്ട് ഇതിനെ വിളിക്കുന്നത്. വെള്ളത്തിലെ മൈക്രോസ്കോപ്പിക് ജീവികള് പ്രകാശം പുറത്തുവിടുന്നതാണ് കേട്ടോ. ആലപ്പുഴ ബീച്ചിന്റെ വടക്ക് ഭാഗത്ത് മണൽപ്പരപ്പിൽ തനിച്ചു നിൽക്കുന്ന ഒരു പഴയ മരത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? ബീച്ചിലെ ഒറ്റമരം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതായത് പ്രണയിനികൾക്കും ഏകാന്തത ഇഷ്ടപ്പെടുന്നവർക്കുമൊക്കെ ഈ മരച്ചുവട് ഒരു വലിയ ആശ്വാസമാണ്. പിന്നെ ഇവിടുത്തെ കടലമ്മയും ഒരുപാട് വിശ്വാസങ്ങളും ഒക്കെ ചേരുന്നതാണ് കേട്ടോ ആലപ്പുഴ ബീച്ച്. മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ കടലിനെ കുറിച്ച് മനോഹരമായ വിശ്വാസങ്ങളാണ് നിലനിൽക്കുന്നത്. കടലമ്മ തനിയാതെ ഒന്നും ലഭിക്കില്ലെന്നാണ് അവരുടെ പക്ഷം. എല്ലാ വർഷവും കടലിന് നിവേദ്യങ്ങൾ അർപ്പിക്കുന്ന ചടങ്ങുകളൊക്കെ ഇവിടെ നടക്കാറുണ്ട് കേട്ടോ. നമ്മൾ പകൽ കാണുന്ന ആലപ്പുഴയല്ല രാത്രിയിലെ ആലപ്പുഴ. രാത്രിയുടെ നിശബ്ദതയിൽ കടൽ തിരകൾക്ക് ഒരു പ്രത്യേക താളമുണ്ട്. ചില രാത്രികളിൽ കടൽ നീല നിറത്തിൽ തിളങ്ങും, ഒരു സ്വപ്ന ലോകം പോലെ. പിന്നെ നമ്മുടെ ആലപ്പുഴ ബീച്ചിന്റെ വടക്കേ അറ്റത്ത് നിൽക്കുന്ന ആ മരം കാറ്റിലും മഴയിലുമൊക്കെ തളരാതെ കടൽ കാറ്റേറ്റ് തനിച്ചു നിൽക്കുന്ന ആ മരം ആലപ്പുഴയുടെ അതിജീവനത്തിന്റെ അടയാളം പോലെയാണ്. അവിടെ ഇരുന്നത് ദൂരേക്ക് നോക്കിയാൽ നമ്മുടെ സങ്കടങ്ങളെല്ലാം ആ തിരമാലകൾ കൊണ്ടുപോകുമെന്ന് തോന്നും. ആലപ്പുഴ ബീച്ച് എന്നത് വെറുമൊരു വിനോദസഞ്ചാര കേന്ദ്രമല്ല, അതൊരുപാട് മനുഷ്യരുടെ പ്രാർത്ഥനയാണ്, അധ്വാനമാണ്, ആവേശമാണ്. വള്ളം നിറയെ മീനുമായി വരുന്ന തൊഴിലാളികളുടെ ആർപ്പുവിളികളും മടലിൽ കടിച്ചുല്ലസിക്കുന്ന കുരുന്നുകളുടെ ചിരിയും ചേരുമ്പോഴാണ് ആലപ്പുഴ കംപ്ലീറ്റ് ആകുന്നത്. അപ്പൊ എങ്ങനാ, അടുത്ത വൈകുന്നേരം ഒരു ദിവസം ആലപ്പുഴ ബീച്ചിലേക്ക് ആ ഒറ്റമര ചുവടിൽ ഒന്ന് പോയിരുന്നാലോ?

0: You are listening to Ashray FM 90 Nadinuppam നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.

ചരിത്രവും കലയും ഇഴചേരുന്ന ആലപ്പുഴയുടെ മണ്ണിലൂടെയുള്ള ഒരു കൊച്ചു യാത്രയിലാണ് നമ്മളപ്പോ. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള അപൂർവ വിസ്മയങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ഒരിടത്തേക്കാണ്. നമ്മുടെ കൊച്ചു കേരളത്തിൽ അങ്ങനെ ഒരു ഇടമുണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുകയോ? കുറവായിരിക്കും. അതെ, ആലപ്പുഴയിലെ രവി കരുണാകരൻ മെമ്മോറിയൽ മ്യൂസിയത്തെ കുറിച്ചാണ് നമ്മൾ അടുത്തതായി സംസാരിക്കാൻ പോകുന്നത്. ആലപ്പുഴയിലെ പ്രശസ്ത വ്യവസായി ആയിരുന്ന രവി കരുണാകരന്റെ സ്മരണയ്ക്കായിട്ട് അദ്ദേഹത്തിന്റെ പത്നി ബെറ്റി കരുണാകരനാണ് ഈ മ്യൂസിയം നിർമ്മിച്ചത്. കരുണാകരൻ കുടുംബം 3 തലമുറകളായി ലോകമെമ്പാടും സഞ്ചരിച്ച് ശേഖരിച്ച അമൂല്യ വസ്തുക്കളാണ് കേട്ടോ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഈ മ്യൂസിയത്തിലെ ഏറ്റവും വലിയ ആകർഷണം എന്താണെന്നറിയോ? ലോക പ്രശസ്തമായ സ്വരോസ്കി ക്രിസ്റ്റലുകളുടെ വിപുലമായ ശേഖരമാണ്. ക്രിസ്റ്റലിൽ തീർത്ത അത്ഭുതകരമായ രൂപങ്ങളും ആഭരണങ്ങളും ഒക്കെ സന്ദർശകരെ വിസ്മയിപ്പിക്കും. പിന്നെ ഇവിടുത്തെ ആനക്കൊമ്പ് ശില്പങ്ങൾ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ആനക്കൊമ്പ് ശില്പശേഖരങ്ങളിൽ ഒന്ന് ഇവിടെയാണ്. സങ്കീർണമായ കൊത്തുപണികളോടുകൂടിയ ശില്പങ്ങൾ കലയുടെ തന്നെ നിലവാരം വിളിച്ചോതുന്നവയാണ്. യൂറോപ്പിൽ നിന്ന് ചൈനയിൽ നിന്നുമുള്ള വിലപിടിപ്പുള്ള പോർസ്ലെൻ പാത്രങ്ങളും വിഗ്രഹങ്ങൾ, അതുകൂടാതെ വിഖ്യാതമായ ഫാൽജിയ മുട്ടകളുടെ മാതൃകകൾ എന്നിവയും ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഗ്രീക്കോ റോമൻ വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിച്ച ഈ കെട്ടിടത്തിന് പുറമേ നിന്ന് നോക്കിയാൽ ഒരു കൊട്ടാരം പോലെ മനോഹരമായി തോന്നും. ഉള്ളിലെ എയർ കണ്ടീഷൻ ചെയ്ത ഹാളുകൾ ശാന്തമായ അന്തരീക്ഷമാണ് പ്രദാനം ചെയ്യുന്നത്. കലയെ സ്നേഹിക്കുന്നവർക്കും ചരിത്ര താല്പര്യമുള്ളവർക്കും ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരിടം തന്നെയാണ് രവി കരുണാകരൻ മ്യൂസിയം. ആലപ്പുഴയുടെ കായൽ ഭംഗി ആസ്വദിക്കാൻ എത്തുന്നവർ തീർച്ചയായും കയറിയിരിക്കേണ്ട ഒരു വിസ്മയ ലോകം തന്നെയാണ് ആലപ്പുഴ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
2: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പയങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: കൊട്ടാരക്കരയിലെ കാർമൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പ്ലേ സ്കൂൾ മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
5: പാഠ്യ വിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന കാർമൽ സ്കൂളിൽ റോബോട്ടിക്സ്, വെർച്വൽ റിയാലിറ്റി ക്ലാസ് റൂം കൂടാതെ ജില്ലയിലെ ഏറ്റവും വലിയ ഇൻഡോർ ബാസ്കറ്റ്ബോൾ കോർട്ടും കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നു.
6: കാർമൽ സ്കൂൾ, കടലാവിള, കൊട്ടാരക്കര. കോൺടാക്ട് 9400628550.

ആലപ്പുഴയിലെ രവി കരുണാകരൻ മ്യൂസിയം. ഈ മ്യൂസിയം വെറും ഒരു പ്രദർശനശാലയല്ല കേട്ടോ, മറിച്ച് അതൊരു പ്രണയത്തിന്റെ അടയാളം കൂടിയാണ്. രവി കരുണാകരൻ തന്റെ വിദേശ യാത്രകളിൽ ഭാര്യയായ ബെറ്റിക്ക് സമ്മാനമായി നൽകിയിരുന്ന വസ്തുക്കളാണ് ഈ ശേഖരത്തിന്റെ വലിയൊരു ഭാഗവും. പ്രശസ്തമായ, അതായത് ലോക പ്രശസ്തമായ നമ്മുടെ താജ്മഹൽ പോലെ തന്റെ ഭർത്താവിനോടുള്ള സ്നേഹസൂചകമായി ബെറ്റി കരുണാകരൻ നിർമ്മിച്ചതാണ് ഈ മ്യൂസിയം. റഷ്യൻ രാജകുടുംബത്തിന് വേണ്ടി നിർമ്മിച്ചിരുന്ന അത്യപൂർവമായ ഫാബർജി മുട്ടകളുടെ മനോഹരമായ ഒരു ശേഖരം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. സ്വർണവും രത്നങ്ങളും ഒക്കെ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഇവയുടെ മാതൃകകൾ മ്യൂസിയത്തിലെ പ്രധാന ആകർഷണം തന്നെയാണ്. പിന്നെ ലോക പ്രശസ്തരായ ചിത്രകാരന്മാരുടെ ഓയിൽ പെയിന്റിങ്ങുകളും ഇവിടെയുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഇതിഹാസ ചിത്രകാരൻ രാജ രവിവർമ്മയുടെ ഒറിജിനൽ ചിത്രങ്ങൾ ഇവിടെ വന്നാൽ കാണാൻ സാധിക്കും. അതും കലയെ സ്നേഹിക്കുന്നവർക്ക് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച വെള്ളിയിൽ തീർത്ത കൂറ്റൻ വിളക്കുകളും പാത്രങ്ങളും ഒക്കെ ഇവിടെയുണ്ട്. അതുപോലെ ഇറ്റാലിയയിലെ വെനീസിൽ നിന്നുള്ള പ്രശസ്തമായ മുറാനോ ഗ്ലാസ് ശില്പങ്ങളും കാണാം. പിന്നെ തഞ്ചാവൂർ പെയിന്റിങ് കാണണോ? ഒന്നും നോക്കണ്ട, നേരെ ആലപ്പുഴയിലേക്ക് പോന്നു. ദക്ഷിണേന്ത്യൻ കലയുടെ പെരുമ വിളിച്ചോതുന്ന മനോഹരമായ തഞ്ചാവൂർ ചിത്രങ്ങളും ആലപ്പുഴയിലെ ഈയൊരു രവി കരുണാകരൻ മ്യൂസിയത്തിൽ കാണാൻ സാധിക്കും. അതുപോലെ പഴയ കാലത്തെ വിദേശ ക്ലോക്കുകൾ, ഭീമാകാരമായ ചൈനീസ് ഭരണികൾ, പുരാതനമായ ഫർണിച്ചറുകൾ, ഇവയൊക്കെ ഈ മ്യൂസിയത്തെ ഒരു ടൈം മെഷീൻ പോലെ തോന്നിപ്പിക്കും കേട്ടോ. രവി കരുണാകരനും കുടുംബവും തങ്ങളുടെ ബിസിനസ് യാത്രക്കിടയിൽ ശേഖരിച്ചവയാണ് ഇതിലെ ഭൂരിഭാഗം വസ്തുക്കളും. ഒരു കുടുംബത്തിന്റെ മൂന്ന് തലമുറകളുടെ യാത്രകളാണ് ഈ ഒരു മ്യൂസിയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. രവി കരുണാകരൻ ആലപ്പുഴയിലെ വലിയൊരു കയർ വ്യവസായിയായിരുന്നു എന്ന കാര്യം കൂടി ഈ മ്യൂസിയത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അപ്പൊ എന്തായാലും ഇന്നത്തെ സഞ്ചാരിയുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീക്കിൽ തുടർന്നുകൊണ്ടേയിരിക്കും. കീപ് ഓൺ ലിസണിംഗ് ടു ആസ്റേഫ് 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ ആർ ജെ അൻഷ സൈനിങ് ഓഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 to June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBC സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746564400.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
3: ടൈം സിഗ്നേച്ചർ 24, BPM 76, സോങ് ഒരു മണം. Love ballad.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. പാരിസ്ഥിതിക ഉത്തരവാദിത്തം, യുവാക്കളുടെ ശാക്തീകരണം എന്നിവയിലൂടെ വികസിത ഇന്ത്യയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ അനിശ്ചിതത്വം. കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം വൈകുന്നു. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും ടി വി കെ അധ്യക്ഷനുമായ ജോസഫ് വിജയ്ക്കും ഒപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയിന്റ്സിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 204 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. പാരിസ്ഥിതിക ഉത്തരവാദിത്തം, യുവാക്കളുടെ ശാക്തീകരണം എന്നിവയിലൂടെ വികസിത ഇന്ത്യയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45 വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യനിർമ്മാണത്തിൽ സമൂഹത്തിന്റെ പങ്കാളിത്തം രാഷ്ട്രീയ സംവിധാനങ്ങളെക്കാൾ ശക്തമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: मानसिक रूप से शांत हो, जो सामाजिक रूप से जिम्मेदार हो और जो समाज के प्रति संवेदनशील हो. इसलिए स्पिरिचुअल वेलबींग, मेंटल हेल्थ, योग, मेडिटेशन, इस पर काम करने वाली आपके महत्वपूर्ण.
0: തുടർന്ന് തെലങ്കാനയിലെത്തിയ ശ്രീ നരേന്ദ്രമോദി ഏകദേശം 9,400 കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ വ്യാവസായിക പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നത് സംബന്ധിച്ച പ്രഖ്യാപനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉന്നതാധികാര സമിതിയുടെ യോഗം ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ നടന്ന യോഗത്തിൽ മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധി, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും മറ്റ് മുതിർന്ന നേതാക്കളും പങ്കെടുത്തു. പുതിയ കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും തമിഴക വെട്രി കഴകം പാർട്ടി അധ്യക്ഷനുമായ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവനാമത്തിലാണ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്തത്. വിജയോടൊപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. ബുധനാഴ്ചയ്ക്ക് മുൻപ് നിയമസഭയിൽ വിശ്വാസവോട്ട് തേടാൻ ഗവർണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ ജോസഫ് വിജയ്ക്ക് ആശംസ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ തമിഴ്നാട് സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാ കുമാര ദിസനായകയും വിജയ്ക്ക് അഭിനന്ദനം അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി അധികാരമേറ്റ സി ജോസഫ് വിജയ്ക്ക് ആശംസകൾ നേർന്ന് സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ നൽകുന്ന വിധി വലിയ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അസമിൽ ബിജെപിയുടെയും എൻഡിഎയുടെയും നിയമസഭാ കക്ഷി നേതാവായി ഹിമന്ത ബിശ്വ ശർമ്മയെ തെരഞ്ഞെടുത്തു. ഗുവാഹത്തിയിൽ ഇന്ന് ചേർന്ന യോഗത്തിലാണ് അദ്ദേഹത്തെ ഏകകണ്ഠമായി തെരഞ്ഞെടുത്തത്. 102 എംഎൽഎമാരുടെ പിന്തുണയുള്ള ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ന് ലോക്ഭവനിൽ ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യയെ സന്ദർശിച്ച് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചു. ചൊവ്വാഴ്ച ഗുവാഹത്തിയിൽ നടക്കുന്ന ചടങ്ങിൽ അസം മുഖ്യമന്ത്രിയായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യും. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവലോകനം ചെയ്തു. ന്യൂഡൽഹിയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ വെള്ളപ്പൊക്കവും ഉഷ്ണതരംഗ സാഹചര്യവും ഉൾപ്പെടെ നേരിടുന്നതിലെ കേന്ദ്ര ഏജൻസികളുടെ സന്നദ്ധത അദ്ദേഹം വിലയിരുത്തി. വെള്ളപ്പൊക്ക ലഘൂകരണ നടപടികളുടെ പുരോഗതിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അവലോകനം ചെയ്തു. എറണാകുളം കോതമംഗലത്ത് 3 വിദ്യാർത്ഥികൾ പുഴയിൽ മുങ്ങിമരിച്ചു. വടാട്ടുപാറ പലവൻ പുഴയിൽ കുളിക്കാനിറങ്ങിയ കോതമംഗലം മാർ ബെസേലിയോസ് ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥികളായ ഡിയോൺ, ഹരീഷ്, അതുൽ എന്നിവരാണ് മരിച്ചത്. തിരുവനന്തപുരം, തിരുവല്ല, കോട്ടയം സ്വദേശികളാണിവർ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചൂട് നിലനിൽക്കുന്നതിനാൽ ബുധനാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. മെയ് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള മിക്ക രാജ്യങ്ങളും മാതൃദിനമായി ആഘോഷിക്കുന്നത്. അമ്മ പ്രകൃതിക്ക് തുല്യമാണെന്നും നമ്മുടെ സംസ്കാരത്തിൽ അമ്മമാർക്ക് നൽകിയിരിക്കുന്ന വലിയ പ്രാധാന്യത്തെക്കുറിച്ചും പ്രശസ്ത സാഹിത്യകാരൻ ജോർജ് ഓണക്കൂർ അനുസ്മരിക്കുന്നു.
3: അമ്മമാരെ ആദരിക്കുന്ന ഈ പ്രത്യേക ദിനത്തിൽ എത്ര അഭിമാനത്തോടെയാണ് നാം നമ്മുടെ അമ്മമാരെ ഓർമ്മിക്കുന്നത്. ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യവും സ്നേഹവും അമ്മ തന്നെയാണ്. ഈ ഭൂമിയിലെ എല്ലാ സത്യവും എല്ലാ സൗന്ദര്യവും അമ്മയിൽ നിന്ന് ഉദ്ഭവിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. അമ്മയുടെ സ്പർശം ഹൃദയംഗമമാണ്. ആ കരുതലിന് പകരം വെക്കാൻ ഒന്നുമില്ല. അമ്മയുടെ സ്മരണയ്ക്ക് ഈ പ്രത്യേക ദിനത്തിൽ എന്റെ ഹൃദയാശംസകൾ ഞാൻ അർപ്പിക്കുന്നു.
0: ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് ഇന്ന് തുടക്കമാകും. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത്. ഇതിന്റെ പുനഃപ്രക്ഷേപണം അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1 മണിക്കുണ്ടായിരിക്കും. 9 ദിവസങ്ങളിലായി നീണ്ടുനിൽക്കുന്ന ഈ ശ്രവ്യ വിരുന്നിൽ മലയാള സിനിമയിലെയും നാടകരംഗത്തെയും പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്നു. ശബ്ദവിസ്മയവുമായി മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ ഇത്തവണ നാടകോത്സവത്തിന്റെ ഭാഗമാകും. ISROയുടെ പ്രത്യേക ക്ഷണപ്രകാരം ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ ദ്വീപിലെ വിദ്യാർത്ഥികൾക്കായി ആദ്യമായി ശ്രീഹരിക്കോട്ടയിലേക്ക് ശാസ്ത്ര പഠനയാത്ര സംഘടിപ്പിച്ചു. ലക്ഷദ്വീപ് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ആസ്ട്രോണമി ക്ലബ്ബുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൽ സലാം.
4: 10 ദ്വീപുകളിലെ വിവിധ സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 21 വിദ്യാർത്ഥികളും 3 എസ്കോർട്ടുകളും അടങ്ങുന്ന സംഘമാണ് ലക്ഷദ്വീപിൽ നിന്നും ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ സന്ദർശിച്ചത്. സ്റ്റെം അഥവാ സയൻസ് ആൻഡ് ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് എന്നീ വിദ്യാഭ്യാസ മേഖലകളെ ശക്തിപ്പെടുത്തുന്നതിനായുള്ള ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ പദ്ധതികളുടെ ഭാഗമായാണ് വിദ്യാർത്ഥികളുടെ ശാസ്ത്ര പഠന യാത്രകൾ ഏകോപിപ്പിച്ചത്. ശ്രീഹരിക്കോട്ടയിൽ വിക്ഷേപണ പാഡുകൾ, വാഹന അസംബ്ലി സമുച്ചയങ്ങൾ, മിഷൻ ഇന്റഗ്രേഷൻ സൌകര്യങ്ങൾ, ടെലിമെട്രി ട്രാക്കിംഗ് സംവിധാനങ്ങൾ ഉൾപ്പെടുന്ന ഉപഗ്രഹ സാങ്കേതിക പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾ നേരിൽ കാണുകയും പഠിക്കുകയും ചെയ്തു.
0: IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 204 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ ചെന്നൈ ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ചെന്നൈ 9 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 128 റൺ എന്ന നിലയിലാണ്. രണ്ടാം മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസുമായി അല്പസമയത്തിനകം ഏറ്റുമുട്ടും. ആകാശവാണി 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ഈ മാസം 12 സംഗീത കച്ചേരി സംഘടിപ്പിക്കും. ശ്രീവരാഹം ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ വൈകിട്ട് 6 മണിക്കാണ് പരിപാടി. പന്തളം എസ് നവീൻ, ഉടുപ്പി എസ് ശ്രീജിത്ത്, ചേർത്തല ജി കൃഷ്ണകുമാർ, അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ എന്നിവർ കച്ചേരി അവതരിപ്പിക്കും. പുതിയ അധ്യയന വർഷാരംഭത്തിൽ മിതമായ നിരക്കിൽ നോട്ടുബുക്കുകളും മറ്റ് പഠനോപകരണങ്ങളും ലഭ്യമാക്കുന്നതിന് കോഴിക്കോട് മുതലക്കുളത്ത് കൺസ്യൂമർ ഫെഡിന്റെ ത്രിവേണി മെഗാ സ്റ്റുഡന്റ്സ് മാർക്കറ്റ് നാളെ മുതൽ ആരംഭിക്കും. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഉദ്ഘാടനം ചെയ്യും. പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുകയാണ് ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. പാരിസ്ഥിതിക ഉത്തരവാദിത്തം, യുവാക്കളുടെ ശാക്തീകരണം എന്നിവയിലൂടെ വികസിത ഇന്ത്യയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ അനിശ്ചിതത്വം, കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം വൈകുന്നു. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും TVK അധ്യക്ഷനുമായ ജോസഫ് വിജയും ഒപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 204 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

You are listening to Ashraya FM 90, Nadinuppam, Natarkuppam. ലോകം മുഴുവൻ നമ്മെ കൈവിടുമ്പോഴും തളരാതെ ചേർത്ത് പിടിക്കുന്ന ഒരേ ഒരു ഹൃദയം, വാക്കുകൾക്ക് വിവരിക്കാൻ കഴിയാത്തത്ര ആഴമുള്ള സ്നേഹത്തിന്റെ കടൽ, വീണു പോകുമ്പോൾ താങ്ങായും തോൽക്കുമ്പോൾ തണലായും കൂടിയുള്ള ആ പുണ്യം,

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Red Carpet, a day with your favorite celebrities. നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ എത്തുന്നു ആശ്രയ FM 90 കേൾക്കാം. റെഡ് കാർപ്പറ്റ് സെലിബ്രിറ്റി ചാറ്റ് ഷോയിലൂടെ എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 7 മണി മുതൽ 10 മണി വരെ. സ്റ്റേ ട്യൂൺഡ്.

0: റെഡ് കാർപെറ്റ്. Stay tuned for your favorite celebrity.
1: Hi, hello, namaskaram. Very good evening and welcome to Red Carpet on Asfreya FM 90 Nadinoppam Natarkoppam. Red Carpet vaidai etti chernirikkunnathu RJ Anusha aanu ketto. Appo endalum oru manoharamaya Sunday eveningil nammal ingane etti chernirikkukayaanu. Appo ella Sundaysilum vaikunneram 7 mani aagumbodhekku nammude listeners ellarum kaathirikkunna oru kaaryam endanu vechu kaniyare. Ethu celebrity aayirikkum ee oru weekile ee oru Sundayile ee oru vaikunneram വിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് എത്തുക എന്നുള്ളതായിരിക്കും അല്ലേ. കാരണം ഈ സെലിബ്രിറ്റീസിൻ്റെയൊക്കെ വിശേഷങ്ങൾ കേട്ടിങ്ങനെ ഇരിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണല്ലോ. അപ്പോൾ എന്തായാലും ഈ ഒരു വൈകുന്നേരം അട്ടിപൊളിയാക്കാനായിട്ട് ഒരു അട്ടിപൊളി സെലിബ്രിറ്റിയുമായിട്ടാണ് ഞാൻ ദ റെഡ് കാർപെറ്റിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് ഒരു പാട്ടുകാരിയാണ് കേട്ടോ. അപ്പോൾ സംഗീത സാന്ദ്രമായിട്ടുള്ള ഒരു റെഡ് കാർപെറ്റാണ് ഇന്നത്തേത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഷോ ലേ ദ സ്ക്രാപ്പ് ഷോപ്പ് എന്ന സിനിമയിലെ നല്ലൊരു പാട്ട് പാടി, നീ ഉറങ്ങു മൗനമേ എന്ന പാട്ട് പാടി മലയാള പിന്നണി ഗാനരംഗത്തേക്ക് കടന്നു വന്ന കാവ്യയാണ് നമ്മളോടൊപ്പം ഇന്ന് റെഡ് കാർപെറ്റിൽ ജോയിൻ ചെയ്യുന്നത്. ഹായ് കാവ്യ, നമസ്കാരം, വെൽക്കം ടു ദി ഷോ.
2: ഹലോ, നമസ്കാരം.
1: എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ?
2: സുഖം സുഖം സുഖമായിട്ട് പോകുന്നു.
1: സൺഡേ ഈവനിംഗ് ആയിട്ട് എന്താണ് പരിപാടി? പ്രോഗ്രാം ഒക്കെ ആയിട്ട് തിരക്കാണോ?
2: ആ, ചെറിയ
1: തിരക്കൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് ഈ ഒരു മാസം സ്റ്റാർട്ട് ചെയ്തിട്ട്? എങ്ങനെയുണ്ട് മെയ് മാസം സ്റ്റാർട്ട് ചെയ്തിട്ട് പ്രോഗ്രാംസും റെക്കോർഡിംഗ്സും ഒക്കെ ആയിട്ട് തിരക്കാണോ? ശരിക്കും പറഞ്ഞാല്
2: നന്നായിട്ട് പോകുന്നു.
1: നന്നായിട്ട് പോകുന്നു. അപ്പോ വൈകുന്നേരമായിട്ട് ഇപ്പൊ വീട്ടിലാണോ അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും പോകാനായിട്ട് പ്ലാൻ ഒക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുകയാണോ?
2: അല്ല, ഞാൻ വീട്ടിലാണ്.
1: വീട്ടിലാണല്ലേ, ഓക്കെ. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോ ലേ ദ സ്ക്രാപ്പ് ഷോപ്പ് എന്ന സിനിമയിലെ നീ ഉറങ്ങു മൗനമേ എന്ന പാട്ടല്ലേ?
2: അതെ അതെ
1: അതെ. ആ പാട്ട് പാടിയിട്ടാണ് സിനിമ പിന്നണി ഗാന രംഗത്തേക്ക് കടന്നു വരുന്നത് തന്നെ. അപ്പോ അതുകൊണ്ട് തന്നെ ആ ഒരു പാട്ട് പാടി നമുക്ക് ഷോയിന് സ്റ്റാർട്ട് ചെയ്താലോ കാവ്യ?
2: ഓ, പാടാം.

0: വൗ കാവ്യ സൂപ്പറായിട്ട് പാടി കേട്ടോ. നല്ല രസമുണ്ട് വോയിസ് കേൾക്കാനാണെങ്കിലും ഒരു താരാട്ട് പാട്ട്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? മദേഴ്സ് ഡേ ആണ്. അപ്പൊ കാവ്യ പാടിയ പാട്ടും ഒരു അമ്മയുടെ വയസ്സിലെത്തി പറ്റിയിട്ടുള്ള നല്ലൊരു പാട്ട് തന്നെയാണ്. അപ്പൊ കാവ്യയുടെ അമ്മയെ പറ്റി പറയുമ്പോ എന്തെങ്കിലും ഒരു നല്ലൊരു മൊമെന്റ് ഓർമ്മ ഷെയർ ചെയ്യാനുണ്ടോ?
1: അമ്മയെ പറ്റി പറയാൻ, ആക്ച്വലി എന്റെ അമ്മ ഇപ്പൊ എന്റെ കൂടെ ഇല്ല, അമ്മ വിട്ടുപോയിട്ട് 6 വർഷമായി. പറയാൻ ഒത്തിരി നല്ല ഓർമ്മകളുണ്ട്, പക്ഷെ
0: പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നില്ല. കൊറേ ഓർമ്മകൾ ഇങ്ങനെ വന്നിട്ട് സ്റ്റക്കായി നിൽക്കുകയാണ്. എനിക്ക് ആ ഒരു സിറ്റുവേഷൻ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും കാവ്യ അടിപൊളിയായിട്ട് പാടി. അപ്പോൾ മാതൃദിനത്തിൽ ഈ ഒരു പാട്ട് നമ്മുടെ എല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ട് അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യാം അല്ലേ?
1: അതെ അതെ, എന്റെ അമ്മയായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്നത് പാട്ട് പാടാനും.
0: ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് അമ്മ പഠിപ്പിച്ചു തന്ന ഏതെങ്കിലും ഒരു പാട്ട് ഓർമ്മയുണ്ടോ? മനസ്സിലേക്ക് ഓടി എത്തുന്നുണ്ടോ അമ്മ പാട്ട് പാടാൻ സപ്പോർട്ട് ചെയ്തു എന്ന് വന്നപ്പോ തന്നെ?
1: അമ്മ അങ്ങനെ പാട്ടൊന്നും പാടില്ല, പക്ഷെ അമ്മ നല്ലൊരു ആസ്വാദകയായിരുന്നു. നമ്മള് പാടുമ്പോ അമ്മ കെറ്റൊക്കെ പറഞ്ഞു തരും, എനിക്ക് എന്റെ വോയിസിന് ചേരുന്ന പാട്ടൊക്കെ അമ്മ സെലക്ട് ചെയ്ത് തരുമായിരുന്നു. ഇല്ല ഈ പാട്ട് നീ പാടിയാ നല്ലതായിരിക്കും, നിന്റെ വോയിസിന് കറക്റ്റ് ആയിരിക്കും, അത്തായിരിക്കും, നമ്മ എപ്പോഴും പറയായിരുന്നു. അങ്ങനെ പാടിയിട്ടുള്ള പാട്ടൊക്കെ എനിക്കും നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്.

0: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്ത?
1: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
2: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
0: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
2: YS ഉള്ളപ്പോൾ വൈവറി.
3: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Welcome back to Red Carpet with me, RJ Anusha. എന്നോടൊപ്പം ഇന്ന് റെഡ് കാർപ്പറ്റിൽ ജോയിൻ ചെയ്യുന്നത് പാട്ടുകാരി ആയിട്ടുള്ള കാവ്യയാണ്. അമ്മ സജസ്റ്റ് ചെയ്തിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയ ഒരു പാട്ട് ഏതാ?
2: ഞാൻ ഒരിക്കലൊരു കോമ്പറ്റീഷന് വേണ്ടിട്ട് ഇങ്ങനെ പാട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യുന്നതിലിരുന്നപ്പോ ഒരു മെലഡി അമ്മ എനിക്ക് സജസ്റ്റ് ചെയ്തായിരുന്നു.
1: ഓക്കെ,
2: അത് ഞാൻ പാടിയപ്പോ എല്ലാരും എന്നോട് നന്നായിരുന്നു പറഞ്ഞു. കൊറേ അപ്രിസിയേഷൻ ഒക്കെ കിട്ടിയായിരുന്നു. അത് എന്നോട് എന്തിനീ പിണക്കം പാട്ടായിരുന്നു.
1: നല്ലൊരു പാട്ടാണ്. അപ്പൊ ആ ഒരു പാട്ടും കാവ്യയുടെ അമ്മ സജസ്റ്റ് ചെയ്ത ആ ഒരു പാട്ടും നമുക്ക് കേൾക്കാനായിട്ട് ഒരു ആഗ്രഹമുണ്ട്. അത് രണ്ടുപേര് പാടിയാലോ?
2: പാടാം.

0: ഓ അടിപൊളി, ആ ഒരു ഫീലോട് കൂടി തന്നെ പാടി, ആ ഒരു ഫീല് കറക്റ്റ് നമുക്കും കിട്ടി. നന്നായിട്ടുണ്ട് കേട്ടോ കാവ്യ. അമ്മയുടെ സജഷൻ എന്തായാലും തെറ്റില്ല എന്നുള്ള ഒരു കാര്യം കൂടിയാണ് ഈ ഒരു പാട്ടിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ കാവ്യ, നമ്മൾ സാധാരണയായിട്ട് ഒരു പാട്ടുകാരൻ അല്ലെങ്കിൽ പാട്ടുകാരിയോട് ചോദിക്കുന്ന ഒരു ക്ലിഷേ ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെയായിരുന്നു സംഗീതത്തിലേക്കുള്ള ഒരു കടന്നുവരവ്, തുടക്കം?
1: തുടക്കം ആക്ച്വലി വീട്ടിൽ അച്ഛനും അമ്മയും പറയുന്ന കേട്ടിട്ടുണ്ട്, ഞാൻ കുഞ്ഞിലെ പാട്ട് പാടുമ്പോൾ പാട്ട് പാടാൻ ഇഷ്ടമായിരുന്നു, പാട്ട് കേൾക്കാൻ ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് ഇവരെന്നെ പാട്ട് പഠിപ്പിക്കാൻ കൊണ്ട് ചേർക്കുന്നത്.
0: എനിക്ക്
1: ആക്ച്വലി അതൊന്നും വലിയ ഓർമ്മയില്ല, കുഞ്ഞിലെ തൊട്ട് പാടുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. കൊച്ചിലെ തൊട്ടേ പിന്നെ അച്ഛനും അമ്മയും എല്ലാ കോമ്പറ്റീഷനും എന്നെ കൊണ്ടുപോയിരുന്നു, സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും.
0: ആദ്യമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത കോമ്പറ്റീഷൻ ഓർമ്മയുണ്ടോ?
1: ആദ്യമായിട്ട് സ്കൂളിൽ നിന്നാണ് ഞാൻ യൂത്ത് ഫെസ്റ്റിവലിന് ആണ് ആദ്യമായിട്ട് പാടുന്നതായിട്ട് എന്റെ ഓർമ്മ.
0: ഓക്കേ, അതേതായിരുന്നു, കവിതയാണോ അല്ലെങ്കിൽ ലൈറ്റ് മ്യൂസിക് ആണോ?
1: അതൊരു ലൈറ്റ് മ്യൂസിക് ആയിരുന്നു.
0: ലൈറ്റ് മ്യൂസിക് ആണ് പാടിയത്. എന്നിട്ട് പ്രൈസ് കിട്ടിയായിരുന്നോ?
1: ആ പ്രൈസ് കിട്ടിയായിരുന്നു.
0: പ്രൈസ് കിട്ടിയായിരുന്നു. ഓക്കേ, അപ്പൊ അതാണ് ഒരു തുടക്കം അല്ലേ?
1: അതെ.
0: ഓക്കെ, അപ്പൊ ഇനിയും ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് കേട്ടറിയാനുണ്ട്. ഒരു കുട്ടി ബ്രേക്ക് ആയാലോ. കീപ് ഓൺ ലിസണിംഗ് ടു ആസ്റ്റർ എഫ്എം 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ഒപ്പം.
1: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
2: കുട്ടികളുടെ ക്വാളിറ്റി എഡ്യൂക്കേഷനും ഓവറോൾ ഡെവലപ്മെന്റും ഉറപ്പു നൽകുന്ന റയൻസ് ഇംഗ്ലീഷ് സ്കൂളിൽ പ്രീ പ്രൈമറി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ അഡ്മിഷൻ തുടരുന്നു. സ്മാർട്ട് ക്ലാസ് റൂംസ്, ലൈബ്രറി, പ്ലേ ഏരിയ, ഒപ്പം ഡാൻസ്, മ്യൂസിക്, യോഗ, സ്പോർട്സ് തുടങ്ങി മികച്ച കോ കരിക്കുലർ ആക്ടിവിറ്റീസും. റയൻസ് ഇംഗ്ലീഷ് സ്കൂൾ, മാറനാട്, എഴുകോൺ, കൊട്ടാരം.

0: റൈറ്റ് കാർപെറ്റ്. Stay tuned for your favorite celebrity.
1: Yes, അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് റെഡ് കാർപെറ്റ് ആണ് വിത്ത് മീ ആർ ജെ അനുഷ ആൻഡ് എന്റെ ഒപ്പം ഷോലെ ദി സ്ക്രാപ്പ് ഷോപ്പ് എന്ന സിനിമയിലൂടെ പാട്ട് പാടി മലയാള പിന്നണി ഗാന രംഗത്തേക്ക് കടന്നു വന്ന കാവ്യയാണ്. ആരാണ് ഏറ്റവും കൂടുതൽ അമ്മയാണ് സപ്പോർട്ട് ചെയ്തത്? അമ്മ കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നൽകുന്നത് അച്ഛൻ തന്നെ ആയിരിക്കും അല്ലേ? അച്ഛൻ പാടുന്ന ആളാണോ? ഓക്കെ, അച്ഛൻ പാട്ട് പഠിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണോ?
2: അല്ല, എന്റെ ഫാമിലിയിൽ അത്യാവശ്യം എല്ലാവരും പാട്ട് പാടുന്നവരാണ്.
1: പാട്ട് പാടുന്നവരാണ്. സംഗീത പാരമ്പര്യം ഉള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആണ് കാവ്യക്കുള്ള അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഷോലെ ദി സ്ക്രാപ്പ് ഷോപ്പ് എന്ന സിനിമയിലെ പാട്ടാണ് ആദ്യമായിട്ട് പാടുന്നത്. ആ ഒരു പാട്ടിലേക്കുള്ള കടന്നുവരവ് എങ്ങനെയായിരുന്നു? ആ ഒരു സിനിമയിലെ പാട്ട് പാടാനായിട്ടുള്ള അപ്പോയിന്റ്മെന്റ് അത് എങ്ങനെയായിരുന്നു?
2: എന്റെ ഗുരു ആണ് എനിക്ക് അതിനുള്ളൊരു അവസരം തന്നത്. ആക്ച്വലി
1: ഓക്കെ,
2: അദ്ദേഹം തന്നെയാണ് അതിന്റെ മ്യൂസിക് ഡയറക്ഷനും ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് ഹരീഷ് പുലത്താ എന്നാണ്.
1: ഓക്കെ,
2: അങ്ങനെയാണ് ഞാൻ അതിലേക്ക് എത്തുന്നത്.
1: ആദ്യമായിട്ട് സിനിമയിൽ ഒരു പാട്ട് പാടാനായിട്ട് അവസരം ലഭിക്കുക, ശരിക്കും പറഞ്ഞാല് സംഗീതം ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും സംബന്ധിച്ച് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കാവ്യക്ക് ആ ഒരു മൊമെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ തോന്നി ഒരു സിനിമയിലേക്ക് പാടാനായിട്ട് ഒരു കോള് വന്നപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്?
2: ഒത്തിരി ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു, പിന്നെ ചെറിയ ടെൻഷനും ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് ചെയ്യുന്നതിനായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു, എങ്കിലും നല്ല ഹാപ്പി ആയിരുന്നു. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തതല്ല.
1: ആണല്ലേ, ഓക്കെ. ആ റെക്കോർഡിംഗ് മൊമെന്റ്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പാട്ട് റെക്കോർഡ് ചെയ്യുന്ന മൊമെന്റ്സ് നമ്മള് സാധാരണ ഈ ടിവിയിലൊക്കെയാണ് കണ്ടിട്ടുള്ളത്. സോഷ്യൽ മീഡിയയിലൊക്കെ ആണ് ഇങ്ങനെ ഓരോ പാട്ടുകാര് റെക്കോർഡ് ചെയ്യുന്ന സംഭവം കണ്ടിട്ടുള്ളത്. അപ്പോ അത് റിയൽ ആയിട്ട് സ്വന്തമായിട്ട് അനുഭവിച്ചറിഞ്ഞപ്പോഴുള്ള ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ടഫ് ആയിരുന്നോ?
2: ആ, ചെറിയ ടഫ് ഉണ്ടായിരുന്നു, ടെൻഷൻ കൊണ്ട് ചെറിയ ഇത് തോന്നിയിരുന്നു. എങ്കിലും നമ്മള് നോർമലി ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് നമുക്കൊട്ടും പ്രഷർ തരാതെയൊക്കെയാണ് റെക്കോർഡ് ചെയ്തത്. പിന്നെ ഇതിന്റെ ലിറിക്സ് എഴുതിയ ഹാരിസ് കാസിം, അദ്ദേഹവും എന്റെ ഒരു ഫ്രണ്ടാണ്. അപ്പം അദ്ദേഹം വഴിയൊക്കെയാണ് ഞാൻ ഇതിലേക്ക് എത്തിയത്.
1: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ പരിചയക്കാരായിരുന്നു ചുറ്റും ഉണ്ടായിരുന്നത്, അതുകൊണ്ട് അത്രയും ഉദ്ദേശമായ ടെൻഷൻ ഒന്നും വന്നില്ലല്ലേ?
2: ഇല്ല, ഇവര് റെക്കോർഡ് ചെയ്യുമ്പോഴും ഇവരൊക്കെ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇവരെല്ലാവിധ സപ്പോർട്ടും തന്നാണ് നമ്മളെ കൊണ്ട് പാടിച്ചത്.
1: ഓക്കെ, അപ്പൊ ഇനിയും ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് കേട്ടറിയാനുണ്ട്. ഒരു കുട്ടി ബ്രേക്ക് ആയാലോ. കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രോ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ശ്രീ രക്ഷകമാല എത്തനെ മുറിനാനേ ഇത്തവണ ആൾക്കൊള്ളായ സൂടിയ വാടല് ചൂടിയ വാക്കള വാടിയ സിന്ധരുമ്പത്ത പൂതകിയാക പണിത്തിടുവായ പാവൈ വിറകം പരുകിടുവായ ആയർദം മായ നീവ ആയർദം മായാ

0: Red Carpet. Stay tuned for your favorite celebrity.
1: Welcome back to Red Carpet with me, RJ Anusha. എന്നോടൊപ്പം ഇന്ന് റെഡ് കാർപ്പറ്റിൽ ജോയിൻ ചെയ്യുന്നത് പാട്ടുകാരിയായിട്ടുള്ള കാവ്യയാണ്. റെക്കോർഡിങ്ങിന് മുമ്പ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കൂടുതലും പാട്ടിന്റെ വരികളാണോ അല്ലെങ്കിൽ അതിന്റെ മ്യൂസിക് ആണോ കാവ്യ ശ്രദ്ധിക്കാറുള്ളത്?
2: മ്യൂസിക് ആണ്.
1: അതെന്തുകൊണ്ടാ?
2: അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മ്യൂസിക് ആണല്ലോ നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യുന്നത്.
1: ഓക്കേ, വരികളേക്കാൾ കൂടുതൽ മ്യൂസിക് കണക്ട്
2: ചെയ്യുന്നവരെ.
1: എന്നാലും എടുത്തു നിൽക്കുന്ന ചില വരികളുണ്ട്, പക്ഷെ അതൊന്ന് കത്തി വരാനായിട്ട് ടൈം എടുക്കുമല്ലേ?
2: ഇപ്പൊ
1: എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പിന്നെയും പിന്നെയും ആരോ നിലാവിന്റെ ആ ഒരു പാട്ടിന്റെ വരികളിൽ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി മാറിയ വരികളാണ്. ആരും കൊതിക്കുന്ന ഒരാൾ വന്ന് ചേരുമെന്നാരോ സ്വകാര്യം പറഞ്ഞതാവാം അല്ലേ?
2: ഓക്കെ,
1: ആ പാട്ടൊന്ന് പാടാവോ രണ്ടുപേരും?
3: പിന്നെയും പിന്നെയും ആരോ കിനാവിന്റെ പടി കടന്നെത്തുന്ന പകനിപ്പലം

0: വാവ്, സൂപ്പർ.
1: താങ്ക് യു.
0: ഇപ്പോൾ ഒരു പാട്ടുകാരൻ അല്ലെങ്കിൽ ഒരു പാട്ടുകാരി ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ വരും. അതിൽ ഒരാഗ്രഹമാണ് ഇന്ന സംഗീത സംവിധായകന്റെ മ്യൂസിക്കിൽ ഒരു പാട്ട് പാടണം എന്നുള്ളത്. അപ്പോൾ കാവ്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, കാവ്യക്ക് ഏത് സംഗീത സംവിധായകന്റെ പാട്ട് പാടണമെന്നാണ് ആദ്യമായ ആഗ്രഹം?
1: എനിക്ക് വിദ്യാസാഗർ സാറിനെ, അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
0: ഭയങ്കര ഇഷ്ടമാണ്.
1: പാട്ട് പാടാൻ പറ്റിയില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു മ്യൂസിക് കമ്പോസിഷനിൽ ചെറിയൊരു ഭാഗമാകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്.
0: ആഗ്രഹിച്ചിട്ടുണ്ട്. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ?
1: ആ, ഞാൻ കോണ്ടാക്ട് ഒക്കെ ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, ഇതുവരെ നടന്നിട്ടില്ല. ഭാവിയിൽ നടക്കുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു.
0: ഓക്കെ, അപ്പൊ എന്തായാലും ആ ഒരു ആഗ്രഹം നടക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ് കേട്ടോ. വിദ്യാജിയുടെ സിനിമയിൽ പാടിയിട്ട് വേണം അടുത്ത ഇന്റർവ്യൂ നമുക്ക് തരാനായിട്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇന്റർവ്യൂ ആശ്രയഫം 90 ആയിരിക്കും അല്ലേ? അപ്പൊ എന്തായാലും ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോവുകയാണ്. ഇനി വിശേഷങ്ങൾ കേട്ടറിയാം. സ്റ്റേ ട്യൂൺ ടു ആശ്രയഫം 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: റെഡ് കാർപ്പറ്റ്.
1: യെസ്, അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് റെഡ് കാർപ്പറ്റ് ആണ് വിത്ത് മീ ആർ ജെ അനുഷ ആൻഡ് എന്റെ ഒപ്പം ഷോലെ ദി സ്ക്രാപ്പ് ഷോപ്പ് എന്ന സിനിമയിലൂടെ പാട്ട് പാടി മലയാള പിന്നണി ഗാന രംഗത്തേക്ക് കടന്നു വന്ന കാവ്യയാണ്. വിദ്യാജിയുടെ ഏത് പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? തമിഴാണോ അല്ലെങ്കിൽ മലയാളം സോങ്സുകളാണോ കേൾക്കാൻ ഇഷ്ടം?
2: എല്ലാം ഇഷ്ടമാണ്.
1: എല്ലാം ഇഷ്ടമാണ്. അപ്പൊ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്ന ഒരു പാട്ട് ഏതായിരിക്കും അദ്ദേഹത്തിന്റെ?
2: പേഴ്സണൽ ഫേവറേറ്റ് അതും ഒത്തിരി ഉണ്ട് എങ്കിലും മലയാളത്തിലെ വെണ്ണില ചന്ദനക്കണം എനിക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്.
1: കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പാടാൻ ഭയങ്കര ഇഷ്ടമുള്ള പാട്ട് ഏതാ?
2: പാടാനും ഇഷ്ടമാണ്.
1: പാടാനും ഇഷ്ടമാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ലിസണേഴ്സിന് വേണ്ടിട്ട് ആ ഒരു പാട്ട് രണ്ടുപേര് പാടാവും.
2: ഓക്കെ, പാടാം.

0: വാവ് സൂപ്പർ. ശരിക്കും പറഞ്ഞാൽ ആ പാട്ടിന്റെ വിഷ്വല് കാവ്യ പാടുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് അങ്ങ് ഒഴുകിയെത്തി കേട്ടോ. കാരണം നമ്മുടെ മമ്മൂക്കയും അതുപോലെ തന്നെ ശ്രീനിവാസൻ സാറും ആ ഒരു വള്ളത്തിൽ തുഴഞ്ഞു പോകുന്നതൊക്കെ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിയെത്തി. കാവ്യ, എനിക്ക് ചോദിക്കാനുള്ള അടുത്തൊരു കാര്യം ഇതാണ്. ഇപ്പോൾ ഒരുപാട് മലയാളത്തിൽ തന്നെ ഒരുപാട് ഗായകന്മാരും ഗായികമാരും ഉണ്ട്, ലെജൻഡറി ആയിട്ടുള്ള സിംഗേഴ്സ് ഉണ്ട്. അപ്പൊ കാവ്യയെ സ്വാധീനിച്ചിട്ടുള്ള ഒരു സിംഗർ ആരാണ്?
1: എനിക്ക് ചിത്ര മാമിനെ ഭയങ്കര ഇഷ്ടമാണ്.
0: ചിത്ര മാമിനെ ഭയങ്കര ഇഷ്ടമാണ്, എന്തുകൊണ്ടാണ് ചിത്ര മാമിനോട് ആ ഒരു പ്രത്യേക താല്പര്യം? ആ വോയിസിനോടാണോ ഒരു പ്രത്യേക താല്പര്യം, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ? അതിലുപരിയായിട്ട് ഒരു ക്യാരക്ടർ കൂടി നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു അല്ലേ?
1: അതെ, എപ്പോഴും ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരാളാണ്.
0: അതെ,
1: വോയിസിന്റെ കാര്യം ഞാൻ പിന്നെ പറയണ്ടല്ലോ, ഒരു ഗ്രേറ്റ് സിംഗറുമാണ്.
0: അതെ അതെ, തീർച്ചയായിട്ടും. എത്ര തലമുറകൾ തഴുകി ഉണർത്തുന്ന പാട്ടുകളാണല്ലേ. ഇത്രയും നാളായിട്ടും ആ സൗണ്ടിന്റെ മാധുര്യത്തിന് ഒരു ഫെയ്ഡിങ് വന്നിട്ടില്ല എന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണല്ലേ. നേരിട്ട് കാണാനായിട്ട് എന്തെങ്കിലും അവസരം ലഭിച്ചിട്ടുണ്ടോ?
1: കിട്ടിയിട്ടുണ്ട്.
0: ഡയറക്റ്റ് കണ്ടിട്ടുണ്ടോ? സംസാരിച്ചിട്ടുണ്ടോ?
1: ഡയറക്റ്റ് കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അത് ഞാനൊരു പ്രോഗ്രാമിന് ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് പുള്ളിക്കാരി എന്റെ ഓപ്പോസിറ്റ് നടന്നു വരുന്നു. എനിക്കറിയില്ല അന്ന് മാം അവിടെ വരുമെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ പാടിക്കൊണ്ടിരുന്നപ്പോ പുള്ളിക്കാരി നടന്നു വന്നു. എനിക്കത് ഭയങ്കര ഒരു പ്രൗഡൊക്കെ തോന്നിയ ഒരു മൊമെന്റ് ആയിരുന്നു. ഒട്ടും എക്സ്പെക്ട് ചെയ്ത അത്, ഇത്രയും വലിയൊരു ലെജൻഡറി സിംഗറിനെ അന്ന് കാണുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. അങ്ങനെ ഞാൻ അങ്ങോട്ട് ചെന്ന് സംസാരിച്ചു. ഭയങ്കര പൊളൈറ്റ് ആയിട്ടുള്ളൊരു ആളാണ്.
0: അതെ അല്ലേ, ഓക്കെ. മാം എന്ത് പറഞ്ഞു കാവ്യയുടെ പാട്ട് കേട്ടിട്ട്? എന്ത് പറഞ്ഞു?
1: ആ മാം എനിക്ക് എന്നോട് പറഞ്ഞു നന്നായിരുന്നു മോളെ എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഒരാഴ്ച അത് തന്നെ ആയിരുന്നു മനസ്സിൽ.
0: ആ ഒരു ഹാങ് ഓവർ ആയിരുന്നു, വിട്ടു മാറുന്നില്ല.
1: അതെ, അന്ന് എടുത്ത ഫോട്ടോസൊക്കെ ഞാൻ ഇപ്പോഴും നിധി പോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ലോകം മുഴുവൻ നമ്മെ കൈവിടുമ്പോഴും തളരാതെ ചേർത്ത് പിടിക്കുന്ന ഒരേ ഒരു ഹൃദയം, വാക്കുകൾക്ക് വിവരിക്കാൻ കഴിയാത്തത്ര ആഴമുള്ള സ്നേഹത്തിന്റെ കടൽ. വീണുപോകുമ്പോൾ താങ്ങായും തോൽക്കുമ്പോൾ തണലായും കൂടെയുള്ള ആ പുണ്യം.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Welcome back to Red Carpet with me, RJ Anusha. എന്നോടൊപ്പം ഇന്ന് റെഡ് കാർപ്പറ്റിൽ ജോയിൻ ചെയ്യുന്നത് പാട്ടുകാരിയായിട്ടുള്ള കാവ്യയാണ്. കാവ്യക്ക് ശരിക്കും മെലഡി സോങ്സുകൾ പാടാനാണോ അല്ലെങ്കിൽ ഇഷ്ടം ഈ ഫാസ്റ്റ് ട്രാക്കുകൾ പാടാനാണോ താല്പര്യം?
2: അല്ല, എനിക്ക് മെലഡീസിനോടാണ് താല്പര്യം.

0: லன ஒழுகி நீதிலே லாகே என்னருகில் இன்னும் மறைஞ்சதல்லே நீ எங்கோ துடிச்சிடும் நீ கருத்த கண்ணில் திளக்கமெல்லாம் திரஞ்சு ஞா எனிக்க நின்றி மிழிச்சிடாது நிறஞ்ஞ பிரகாச வரம்பு நீ அகந்து போனதியாம் நிறத்திலூடെ அலஞ்சு ஞா ஒன்னாகாம் என்னிலே எல்லாம் இன்னே தேடி ஞா.
1: സൂപ്പർ, മെല്ലഡി മാത്രമേ വഴങ്ങുള്ളൂ എന്ന് ആരാ പറഞ്ഞത്? അടിപൊളിയായിട്ട് പാടിയിട്ട് ഒരു പാട്ട്. ശരിക്കും പറഞ്ഞാല് സാനോര മാം പാടി മനോഹരമാക്കിയ ഒരു അടിപൊളി സോങ് തന്നെയാണ്, ഗംഭീരമാക്കിയ ഒരു അടിപൊളി സോങ് ആണല്ലേ ബിഗ് ബി എന്ന സിനിമയിലെ ഒരു പാട്ട്. ഈ പാട്ടിനോട് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടോ?
2: പാടാൻ എപ്പോഴും ട്രൈ ചെയ്യാറുണ്ട്, പക്ഷെ മാമിന്റെ ഒരു വോയിസിന്റെ ഒരു ഇതൊക്കെ വെച്ചിട്ട്
1: അത്രയും എത്തിയില്ല, എങ്കിലും ട്രൈ ചെയ്ത് അടിപൊളിയായിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഫാസ്റ്റ് സോങ്സിൽ കൂടുതലും സാനോര മാമിന്റെ പാട്ടുകളാണോ സെലക്ട് ചെയ്യാറുള്ളത്?
2: അല്ല, അങ്ങനെയല്ല, എല്ലാ പാട്ടും പാടി നോക്കാൻ ട്രൈ ചെയ്യാറുണ്ട്. ഇപ്പൊ ക്ലാസിക്കൽ ആണെങ്കിലും മെലഡി ആണെങ്കിലും ഫാസ്റ്റ് സോങ്സ് ആണെങ്കിലും എനിക്ക് പാടാൻ ഇത്തിരി കംഫർട്ടബിൾ മെലഡിയാണ്.
1: മെലഡിയാണ്. ഓക്കെ, കവിക്ക് കവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു സ്റ്റേജ് പെർഫോമൻസ് ആണോ അല്ലെങ്കിൽ സ്റ്റുഡിയോ റെക്കോർഡിംഗ് ആണോ ഏറ്റവും താല്പര്യം?
2: എനിക്ക് ലൈവ് പാടുന്ന തന്നെയാണ് താല്പര്യം.
1: ലൈവ് പാടുന്നതാണ് താല്പര്യം, അത് എന്തുകൊണ്ടാ?
2: അതാകുമ്പോ നമുക്ക് ഓഡിയൻസ് ആയിട്ട് നേരിട്ട് കണക്ട് ചെയ്യാൻ പറ്റും.
1: ഓക്കെ,
2: ഓരോ പാട്ടിന്റെയും സോൾ ഉണ്ടല്ലോ, അത് നമുക്ക് അവരുമായിട്ട് നേരിട്ട് നമുക്ക് ഒരു കണക്ഷൻ കിട്ടും.
1: കൂടുതലും മെലഡീസ് ആണോ സ്റ്റേജ് പെർഫോമൻസിൽ പാടാറുള്ളത് അല്ലെങ്കിൽ മറ്റേ ഫാസ്റ്റ് സോങ്സ് ആണോ?
2: എല്ലാം ട്രൈ ചെയ്യാറുണ്ട്, എങ്കിലും നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് മെലഡീസിനോടാണ് താല്പര്യം.
1: അപ്പൊ എന്തായാലും ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോവുകയാണ്, ഇനി വിശേഷങ്ങൾ കേട്ടറിയാം. സ്റ്റേ ട്യൂൺ ടു ആസ്ട്രോ എഫ്എം 90.9 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: റെഡ് കാർപ്പറ്റ്. Stay tuned for your favorite celebrity.
1: Yes, അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് റെഡ് കാർപ്പറ്റ് ആണ് വിത്ത് മീ ആർ ജെ അനുഷ. ആൻഡ് എന്റെ ഒപ്പം ഷോലെ ദി സ്ക്രാപ്പ് ഷോപ്പ് എന്ന സിനിമയിലൂടെ പാട്ട് പാടി മലയാള പിന്നണി ഗാന രംഗത്തേക്ക് കടന്നു വന്ന കാവ്യയാണ്. മെലഡീസ് പാടി ആൾക്കാരെ കയ്യിലെടുക്കാൻ പറ്റിയിട്ടുണ്ടോ? സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത് ഈ ഫാസ്റ്റ് സോങ്സ് പാടിയിട്ട് ആൾക്കാരെ അങ്ങ് കയ്യിലെടുക്കുന്ന ആളുകളെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. മെലഡി സോങ്സ് പാടി കാവ്യക്ക് കയ്യിലെടുക്കാൻ പറ്റിയിട്ടുണ്ടോ?
2: ഒത്തിരി പേര് വന്ന് പാടിക്കഴിയുമ്പോ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്.
1: അങ്ങനെ മറക്കാനാവാത്ത ഏതെങ്കിലും ഒരു മൊമെന്റ് ഉണ്ടോ?
2: ഞാൻ ഒരു സ്റ്റേജിൽ ഇങ്ങനെ പാടിക്കഴിഞ്ഞപ്പോ ഒരു ചേച്ചി വന്നിട്ട് എന്നെ വന്ന് കൊറേ എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു. എന്തൊക്കെ പുള്ളിക്കാരി നല്ല പാട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാനിപ്പോ എന്താ തരിക, എന്റെ കയ്യിൽ ഒന്നും ഇല്ലല്ലോ തരാൻ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട, ഇത് തന്നെയാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞു. പുള്ളിക്കാരി ഇല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും തരണോ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി കയ്യിൽ കിടന്ന ഒരു മോതിരം എടുത്ത് എന്റെ കയ്യിൽ ഇട്ട് തന്നു. അന്ന് പറഞ്ഞു ഇത് വലിയ വിലയൊന്നുമില്ല, പക്ഷെ ഇത് എന്റെ ഒരു സമ്മാനമായിട്ട് സ്വീകരിക്കണോന്ന് പറഞ്ഞു. അത് ഞാൻ ഇപ്പോഴും എനിക്ക് കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഞാൻ സൂക്ഷിച്ചു വെക്കാറുണ്ട്. അതുപോലെ ഞാൻ അതിന്റെ കൂട്ടത്തിൽ വെച്ചിട്ടുണ്ട്.
1: യെസ്, യെസ്, അത് ശരിക്കും പറഞ്ഞാലും വളരെ വലിയൊരു കലാകാരനെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ വലിയൊരു അപ്രീസിയേഷൻ തന്നെയാണല്ലോ.
2: അതെ, അതൊരു പ്രഷ്യസ് ഗിഫ്റ്റ് ആയിരുന്നു.
1: ഓക്കേ, അപ്പോ മറക്കാനാവാത്തൊരു അനുഭവം വന്നു. മറക്കാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ ലൈവ് പെർഫോമൻസ് ചെയ്യുന്നതിനിടയില്?
2: ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ.
1: ഇതുവരെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് അങ്ങ് പോയിട്ടില്ല?
2: ദൈവത്തിന്റെ സഹായം കൊണ്ടെല്ലാം അങ്ങനെ നന്നായിട്ട് പോകുന്നു.
1: ഇപ്പോ ഒരുപാട് സ്റ്റേജ് ഷോസ് ചെയ്തിട്ടുണ്ട്, അതിൽ തന്നെ മറക്കാനാവാത്ത, അതായത് കുറെ വലിയ വലിയ സിംഗേഴ്സിന്റെ കൂടെയൊക്കെ കാവ്യ പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോ അതുപോലെ പങ്കിട്ട ഒരു വേദി പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ആരുടെ ഒപ്പം ഷെയർ ചെയ്ത വേദിയായിരിക്കും?
2: വൈക്കം വിജയലക്ഷ്മി മാമിന്റെ കൂടെ.
1: ഓക്കെ, മാമിന്റെ കൂടെ പ്രോഗ്രാം ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ആ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു?
2: അതും വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. മാമിന്റെ കാര്യം അറിയാലോ, വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരാളാണ്. മാമിന്റെ കൂടെ പാടാനും ഒത്തിരി സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആളാ,
1: അതുകൊണ്ട് അതൊരിക്കലും മറക്കാൻ സാധിക്കത്തില്ലല്ലേ?
2: ഇല്ല.
1: ഓക്കെ ഓക്കെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആപ് സുനിയേ ആപ്കേ മൻപസന്ദ് ഗാനേ സിർഫ് ഓൺ യാദേ
1: യാദേ യാദേ യാദേ.
2: കേൾക്കാൻ കൊതിച്ച ഹിന്ദി ഗാനങ്ങളുമായി യാദീൻ എല്ലാ ഞായറാഴ്ചയും രാത്രി 9 മണി മുതൽ 11 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Welcome back to Red Carpet with me, RJ Anusha. എന്നോടൊപ്പം ഇന്ന് റെഡ് കാർപ്പറ്റിൽ ജോയിൻ ചെയ്യുന്നത് പാട്ടുകാരിയായിട്ടുള്ള കാവ്യയാണ്. എനിക്ക് വേറൊരു ഫണ്ണി ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ ചോദിക്കാനുള്ളത്, ഒരു ദിവസം കാവ്യക്ക് ഒരാളുടെ ശബ്ദം കടം വാങ്ങാനായിട്ട് ഒരു ചാൻസ് കിട്ടുകയാണ്. അങ്ങനെയാണെങ്കിൽ ആരുടെ വോയിസ് ആയിരിക്കും വാങ്ങിക്കുക?
2: ശ്രേയ ഘോഷാൽ.
1: ശ്രേയ ഘോഷാൽ, ഓ, ഞാൻ ഓർത്തു ചിത്രാമ്മയുടെ പേര് പറയുമായിരിക്കും എന്ന്.
2: രണ്ടുപേരും ഇഷ്ടമാണെങ്കിലും.
1: അതെന്തുകൊണ്ടാണ് ശ്രേയ ഘോഷാലിന്റെ വോയിസിനോട് ഒരു പ്രത്യേക താല്പര്യം, അത് കിട്ടണമെന്നുള്ള ആഗ്രഹം വരാൻ കാരണം?
2: ഒരു ദിവസമെങ്കിലും അങ്ങനെ കിട്ടിയിരുന്നെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ട് ഇതിന് മുന്നേ. അവര് പാടിയ പാട്ടുകളോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ്.
1: ഇഷ്ടം കൊണ്ട്. ഓക്കെ, അപ്പൊ ശ്രേയ ഘോഷാലിന്റെ വോയിസ് ഇപ്പൊ കിട്ടിയെന്ന് വിചാരിക്കുക, ഏത് പാട്ടായിരിക്കും കാവ്യ പാടുക?
2: ഒത്തിരി പാട്ടുകളുണ്ട്, അതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് കണ്ണോട് കണ്ണോരം.
1: എങ്കില് ഇപ്പോ ശ്രേയ മാമിന്റെ വോയിസ് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് ആ ഒരു പാട്ട് നമുക്ക് വേണ്ടി ഒന്ന് പാടുവോ?
2: പാടാം.
3: കണ്ണോട് കണ്ണോരം

0: നോക്കിയിരുന്നാലും കാണാമറയത്ത് ഒളിച്ചാലും.
1: വാവ്, അടിപൊളിയായിട്ട് പാടി. സൗണ്ട് കാവ്യടായിട്ട് തോന്നിയെങ്കിലും പാട്ട് പാടിയത് വെച്ചിട്ട് നമുക്ക് ശ്രേയാ ഘോഷാൽ പാടുന്ന ആ ഒരു ശൈലിയൊക്കെ കയറി വന്നു കേട്ടോ. അപ്പൊ എന്തായാലും കാവ്യ, ഇനി അടുത്ത് വരാനിരിക്കുന്ന പുതിയ പ്രോജക്ടുകൾ ഏതൊക്കെയാണ്?
2: പ്രോജക്ടുകളുണ്ട്, പക്ഷെ ഒന്നും റിവീൽ ചെയ്യാറായിട്ടില്ല.
1: റിവീൽ ചെയ്യാറായിട്ടില്ല. ഓക്കെ, അപ്പൊ എന്തായാലും പതിയെ പതിയെ എല്ലാം റിവീലായി റിവീലായി വരട്ടെ അല്ലേ?
2: അതെ, ഡിസ്കഷനിലാണ്.
1: ഡിസ്കഷനിലാണ്. അപ്പൊ എന്തായാലും ഇനി വരും നാളുകളിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല നല്ല പാട്ടുകൾ പാടാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ മലയാള സിനിമയുടെ തന്നെ, മലയാള സിനിമാ സംഗീത ലോകത്തെ തന്നെ നല്ലൊരു ഭാഗമായി മാറാനും കാവ്യയ്ക്ക് സാധിക്കട്ടെ എന്ന് നമ്മളും നമ്മുടെ ആശ്രയ എഫ് എം 90 പേരിൽ ആശംസിക്കുകയാണ് കേട്ടോ.
2: താങ്ക് യു സോ മച്ച്.
1: ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം, ഒത്തിരി സ്നേഹം ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അറിയിക്കുകയാണ്.
2: താങ്ക് യു.
1: താങ്ക് യു സോ മച്ച്.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇജോ എന്നൊരു കഥാപാത്രമുണ്ട് ഈ സിനിമയിൽ. മുഴുവൻ പേര് ഇമ്മാനുവൽ ജോൺ എന്നാണ്. സുനിൽ എന്ന പുതിയ നടനാണ് ഇജോ ആയി വരുന്നത്. ഇജോയും അച്ചുവുമായുള്ള സൗഹൃദത്തിന്റെ വളർച്ച ഒരു ഗാനത്തിലൂടെയാണ് കാണിക്കുന്നത്. പ്രണയത്തിനും സൗഹൃദത്തിനും ഇടയ്ക്കുള്ള നേർത്ത അതിർവരമ്പിലൂടെയാണ് ഈ ഗാനത്തിന്റെ യാത്ര. അതിസൂക്ഷ്മമായാണ് രാജസാർ ഇതിന് സംഗീതമൊരുക്കിയത്. ഈണത്തോടൊപ്പം അദ്ദേഹത്തിന്റെ മനസ്സിൽ അറിയാതെ കടന്നുവരുന്ന വാക്കുകളും ഭാവവും നിങ്ങൾക്കിതിൽ കേൾക്കാം.